ചരരാജതമോ മിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃദം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശരം.

ഭഗവത സർവലോക സർവജ്ഞശക്തന വത്സല സർവശേഷി സ്വാമി സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തന വത്സല

ശംസൌ യൌ മദ്ധ ഉത്സഹിതി ഭോഗ്യതയാപ്യുപാതൌ ഭൂയസ്തതേതി തവ പാണിതല പ്രതിഷ്ഠൌ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൌ ദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൌ

ശരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനൌ പ്രാപ്തൌ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 June 29 തിങ്കളാഴ്ച. കൊല്ലവർഷം 1201 മിഥുനമാസം 15 മൂലം നക്ഷത്രം. പ്രശസ്ത എഴുത്തുകാരിയായ മായ ആഞ്ചലോ പറഞ്ഞ ഒരു വാചകമുണ്ട്: നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആളുകൾ മറന്നുപോയേക്കാം, നിങ്ങൾ ചെയ്ത കാര്യങ്ങളും അവർ മറന്നേക്കാം, എന്നാൽ നിങ്ങൾ അവരിൽ ഉണ്ടാക്കിയ വികാരം എന്താണെന്ന് അവർ ഒരിക്കലും മറക്കില്ല. നമ്മൾ എത്ര വലിയ ആളാണെന്നോ എന്തൊക്കെ നേടി എന്നതുമല്ല കാര്യം, നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് പ്രധാനം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ഒരാൾക്കെങ്കിലും സന്തോഷവും ആശ്വാസവും നൽകാൻ നമുക്ക് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നമ്മൾ എന്നും ഓർമ്മിക്കപ്പെടും. അതുകൊണ്ട് സ്നേഹത്തോടെയും ദയയോടെയും പെരുമാറാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതം നമുക്ക് വരച്ചു കാട്ടിത്തരുന്നത് വിവിധങ്ങളായ അറിവുകളും തിരിച്ചറിവുകളുമാണ്. നാം നമ്മുടെ ചുറ്റുവട്ടം നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് നാം കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞുള്ള ഉള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി യുക്തി ഉപയോഗിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും. അങ്ങനെ ചെയ്താൽ നമുക്ക് വേവലാതി കൂടാതെ സ്വയം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ മുൻപോട്ടു പോകാം. അത്തരം ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. എന്തിനൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അനുവാദം കൊടുത്താലും എവിടേക്കൊക്കെ തിരിച്ചു പോകണമെന്ന് മനസ്സാഗ്രഹിച്ചാലും ഒരിക്കലും മടങ്ങിപ്പോകാൻ പാടില്ലാത്ത ചില ഇടങ്ങളുണ്ട്. അത് നാം മനസ്സിലാക്കി വെച്ചിരിക്കണം നമ്മുടെ നല്ലതിന്. അതിലൊന്ന് അവഗണിക്കപ്പെട്ടിടത്തേക്കുള്ള മടക്കയാത്രയും വഞ്ചിക്കപ്പെട്ടിടത്തേക്കുള്ള മടക്കവുമാണ്. ഇവിടങ്ങളിലേക്കുള്ള തിരിഞ്ഞു നോട്ടം കണ്ണടച്ചു വേണ്ടെന്ന് വെച്ചേക്കുക. ബഹുമാനം ഇല്ലാത്തിടത്ത്, വിശ്വാസം നഷ്ടപ്പെട്ടു പോയെടുത്ത് വീണ്ടും മടങ്ങിച്ചെന്ന് വീണ്ടും വിഡ്ഢിയും അപമാനിതനും ആകാനുള്ള അവസരം ഒരിക്കലും സൃഷ്ടിക്കാതിരിക്കുക. ജീവിതം ചലനാത്മകമായി ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകുക. അതിനു വേണ്ടത് തിരക്ക് കൂട്ടാതെ ക്ഷമയോടെ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. കാലത്തിനനുസരിച്ച് വേണ്ടത് പഠിക്കുക. പഠിക്കാൻ സാധിക്കുന്ന അത്രയും പഠിക്കുക. അവനവന്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവാം. എന്നാൽ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ലാതെ നാമായി വരുത്തി വെക്കുന്ന നഷ്ടങ്ങൾ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ചിലപ്പോൾ ഒരു വ്യക്തിയെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അവിടെ വന്നിരിക്കാൻ ഒരുപാട് പേരുണ്ടാവാം. പക്ഷേ മാറി മാറി വരുന്ന ആ വ്യക്തികൾക്കൊന്നും നമ്മളെ ശരിയായി മനസ്സിലാക്കാനോ വായിച്ചെടുക്കാനോ കഴിയാത്തിടത്തേക്കായിരിക്കും നാം ഒഴിവാക്കിയ വ്യക്തി ഒരിക്കൽ നമ്മളെ പ്രതിഫലേച്ഛ കൂടാതെ ചേർത്തു നിർത്തിയതും മനസ്സിലാക്കിയതും. അങ്ങനെ സംഭവിക്കുമ്പോൾ നഷ്ടം സ്വാഭാവികമായും സ്വയം ഒഴിഞ്ഞുപോയ ആ വ്യക്തിക്കായിരിക്കില്ല. അവരുടെ സ്നേഹം, മഹത്വം, ആത്മാർത്ഥത ഇവ തിരിച്ചറിഞ്ഞ് ആ വ്യക്തിയെ പരിഗണിക്കാതെ പോയ നമ്മൾക്ക് തന്നെയായിരിക്കും. ഒരു കഥയിലൂടെ നമുക്കൊരു തത്വം മനസ്സിലാക്കാം. ഒരു രാജാവിന് കൗര്യമുള്ള കുറേ നായ്ക്കളുണ്ടായിരുന്നു. തെറ്റ് ചെയ്യുന്ന സേവകരെ രാജാവ് ആ നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നതായിരുന്നു രാജാവിന്റെ ശിക്ഷാവിധി. രാജാവിനെ ദീർഘനാളായി സേവിക്കുന്ന ഒരു സേവകൻ പറഞ്ഞ അഭിപ്രായം രാജാവിന് അത്ര ബോധിച്ചില്ല. രാജാവ് സേവകനെ നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കാൻ കൽപ്പിച്ചു. ഇത്രയും ചെറിയ തെറ്റിന് വലിയ ശിക്ഷയോ? നടപ്പാക്കുന്നതിന് മുമ്പ് തനിക്ക് 10 ദിവസത്തെ സാവകാശം തരണമെന്ന് സേവകൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം നായ്ക്കളെ നോക്കുന്ന കാവൽക്കാരനോട് തനിക്ക് 10 ദിവസം ആ നായ്ക്കളെ പരിപാലിക്കാൻ അവസരം തരാൻ അഭ്യർത്ഥിച്ചു. ആദ്യമൊന്നും നമ്പരുന്നെങ്കിലും കാവൽക്കാരൻ സേവകന്റെ ആവശ്യം അംഗീകരിച്ചു. ആ 10 ദിവസം സേവകൻ നായയെ നല്ല സ്നേഹത്തോടെ പരിപാലിച്ചു. അവയ്ക്ക് നല്ല ഭക്ഷണം നൽകി കുളിപ്പിച്ച് വൃത്തിയാക്കി. അങ്ങനെ 10 ദിവസങ്ങൾക്ക് ശേഷം സേവകനെ നായ്ക്കൾക്ക് മുമ്പിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ രാജാവ് കൽപ്പിച്ചു. എന്നാൽ ആ നായ്ക്കളാകട്ടെ അയാൾക്കുമേൽ ചാടി വീഴുന്നതിന് പകരം അയാളുടെ കാൽ കീഴിൽ വാലാട്ടി നിൽക്കുകയാണ് ചെയ്തത്. ഇത് തെല്ലൊന്നുമല്ല രാജാവിനെയും അവിടെ കൂടിയിരുന്നവരെയും അമ്പരപ്പിച്ചത്. സേവകൻ രാജാവിനോട് പറഞ്ഞു, ഞാൻ 10 വർഷങ്ങളായി അങ്ങയെ സ്നേഹിക്കുന്നു, സേവിക്കുന്നു. അങ്ങെനിക്ക് ഒരു ചെറിയ തെറ്റിനു വലിയ ശിക്ഷ വിധിച്ചു. കേവലം 10 ദിവസം മാത്രം പരിപാലിച്ച നായ്ക്കൾ അതിനുള്ള നന്ദി കാണിച്ചു. നമുക്കും ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. സ്നേഹം, കരുതൽ, സഹായം, കരുണ ഇവയെല്ലാം അത് അർഹിക്കുന്ന കരങ്ങളിൽ എത്തിച്ചാലേ ഗുണമാകൂ എന്നതാണ് ഈ കഥ നൽകുന്ന പാഠം. അതുപോലെ നമ്മളെപ്പറ്റി വളരെ മോശം അഭിപ്രായം പറയുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ടാകും. അതിനോട് ചേർത്ത് നല്ലതൊന്നും കൂട്ടിച്ചേർക്കാൻ ഇക്കൂട്ടർ തയ്യാറാവില്ല, തുനിയുകയുമില്ല. മുൻവിധികൾ മാറാതെ അങ്ങനെയുള്ളവരുടെ പിന്നാലെ എത്ര അലഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഒന്നുകിൽ അപ്രകാരം പറഞ്ഞു നടക്കുന്നവരെ വേണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ അവരെ അവർ പറയുന്ന കാര്യങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുക. മാറ്റം വരും, എല്ലാം ശരിയാകും എന്ന വിശ്വാസത്തിൽ വെറുതെ ജീവിതം കളയരുത്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നതിനോടൊപ്പം ഷഹാന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനമൊന്ന് ശ്രദ്ധിച്ചു നോക്കാം.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 29-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെയും സാമ്പത്തിക സ്ഥിതി വിവരക്കണക്കിന്റെയും പിതാവായി കണക്കാക്കപ്പെടുന്ന പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹലനോബിന്റെ ജന്മദിനമായ ജൂൺ 29 ഇന്ത്യയിൽ ദേശീയ സ്ഥിതി വിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച അദ്ദേഹം ഇന്ത്യയുടെ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക രൂപീകരിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. സാമൂഹിക സാമ്പത്തിക ആസൂത്രണത്തിലും നയരൂപീകരണത്തിലും കൃത്യമായ കണക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്താനാണ് ഈ ദിനം ആചരിക്കുന്നത്. രാജ്യം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മനോഹരമായ ദ്വീപ സമൂഹ രാജ്യമായ സെഷൽസ് 1976 ജൂൺ 29 ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത്. 1814 മുതൽ ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായിരുന്ന ഈ രാജ്യം ദീർഘകാലത്തെ സമാധാനപരമായ നയതന്ത്ര ചർച്ചകൾക്കൊടുവിലാണ് പരമാധികാരം വീണ്ടെടുത്തത്. ജെയിംസ് മാഞ്ചം രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്ന സെഷൽസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസം രാജ്യത്ത് വലിയ ആഘോഷങ്ങളോടെ ദേശീയ ദിനമായി കൊണ്ടാടപ്പെടുന്നു. ആധുനിക സാങ്കേതിക ലോകത്തെയും മനുഷ്യന്റെ ആശയവിനിമയ ശീലങ്ങളെയും പൂർണ്ണമായി മാറ്റിമറിച്ചുകൊണ്ട് ആപ്പിൾ കമ്പനിയുടെ ആദ്യത്തെ ഐഫോൺ ഔദ്യോഗികമായി വിപണിയിൽ വിൽപ്പനയ്ക്കെത്തിയത് 2007 ജൂൺ 29. ആ വർഷം ജനുവരിയിൽ സ്റ്റീവ് ജോബ്സ് ഇത് പരിചയപ്പെടുത്തിയിരുന്നുവെങ്കിലും ജനങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിച്ചത് ഈ ദിവസമാണ്. കീപാഡുകൾക്ക് പകരം മൾട്ടി ടച്ച് സ്ക്രീനും ഇന്റർനെറ്റും സംയോജിപ്പിച്ച ഈ ഉപകരണം സ്മാർട്ട് ഫോൺ യുഗത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. വിനോദം, ബിസിനസ്, സാങ്കേതിക വിദ്യ എന്നിവയിൽ വലിയൊരു വിപ്ലവമാണ് ഈ തീയതിയിലൂടെ ആരംഭിച്ചത്. യൂറോപ്യൻ കലാചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ബറോക്ക് ശൈലിയിലെ ചിത്രകാരനായ പീറ്റർ പോൾ റൂബൻസ് ജനിച്ചത് 1577 ജൂൺ 29. ബെൽജിയം വംശജനായ അദ്ദേഹം ചരിത്രം, മതം, പുരാണങ്ങൾ എന്നിവ ആസ്പദമാക്കി വരച്ച ചിത്രങ്ങൾ ലോക പ്രശസ്തമാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ ചലനാത്മകതയും നിറങ്ങളുടെ സവിശേഷമായ ഉപയോഗവും യൂറോപ്യൻ നവോത്ഥാന കലയ്ക്ക് പുതിയ മാനങ്ങൾ നൽകി. ഒരു ചിത്രകാരൻ എന്നതിലുപരി മികച്ചൊരു നയതന്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ വലിയൊരു നയതന്ത്ര ശാസ്ത്ര വിജയമായി കണക്കാക്കപ്പെടുന്ന സംഭവമാണ് നാസയുടെ അറ്റ്ലാന്റിസ് പേടകം റഷ്യയുടെ മിർ ബഹിരാകാശ നിലയവുമായി ഭ്രമണപഥത്തിൽ വെച്ച് വിജയകരമായി ഇണക്കി ചേർത്തത്. 1995 ജൂൺ 29 ഈ ചരിത്രപരമായ ഒത്തുചേരൽ നടന്നത്. ശീതയുദ്ധകാലത്തെ വലിയ ശത്രുക്കളായിരുന്ന അമേരിക്കയും റഷ്യയും ബഹിരാകാശ രംഗത്ത് കൈകോർത്ത ഷട്ടിൽ മെൽ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു ഇത്. ഇരു രാജ്യങ്ങളിലെയും ശാസ്ത്രജ്ഞർ ബഹിരാകാശത്ത് വെച്ച് പരസ്പരം കൈകൊടുത്ത ഈ ദിവസം അന്താരാഷ്ട്ര സഹകരണത്തിന്റെ വലിയൊരു പ്രതീകമാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 29-ാം തീയതി, ലോക ക്യാമറ ദിനം. ഒരു ചിത്രത്തിന് 1000 വാക്കുകളുടെ മൂല്യമുണ്ട് എന്ന് പറയാറുണ്ട്. കടന്നുപോകുന്ന കാലത്തെ ഒരു നിമിഷത്തേക്ക് നിശ്ചലമാക്കി നിർത്തി ഓർമ്മകളെ എന്നും ജീവനോടെ സൂക്ഷിക്കാൻ നമ്മെ സഹായിക്കുന്ന ക്യാമറ എന്ന അത്ഭുത സാങ്കേതിക വിദ്യയുടെ ആഘോഷ ദിനമാണ് ഇന്ന്. പഴയകാലത്തെ നെഗറ്റീവുകളും ഫിലിമുകളും ഉപയോഗിച്ചിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോക്സ് ക്യാമറകളിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ അത്യാധുനിക മിററർലെസ് ക്യാമറകളിലും നമ്മുടെ കയ്യിലെ സ്മാർട്ട് ഫോണുകളിലെ 8K ലെൻസുകളിലും എത്തി നിൽക്കുകയാണ് ഈ വിസ്മയയാത്ര. പണ്ടൊക്കെ വീട്ടിലൊരു വിശേഷമുണ്ടാകുമ്പോൾ മാത്രം സ്റ്റുഡിയോയിൽ നിന്ന് വന്നിരുന്ന ക്യാമറ ഇന്ന് നമ്മുടെ നിഴൽ പോലെ കൂടെയുണ്ട്. പ്രകൃതിയുടെ വന്യതയായാലും മനുഷ്യന്റെ ചിരിയായാലും ഒരു കൺചിമ്മൽ കൊണ്ട് ചരിത്രമാക്കി മാറ്റാൻ ക്യാമറയ്ക്കുള്ള കരുത്ത് ചെറുതല്ല. ഫോട്ടോഗ്രാഫി എന്നാൽ വെളിച്ചം കൊണ്ടുള്ള എഴുത്താണ്. പുലർച്ചെയുള്ള സുന്ദരമായ ഗോൾഡൻ അവർ വെളിച്ചത്തിലോ അല്ലെങ്കിൽ പഴയകാല 90-കളിലെ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന നൊസ്റ്റാൾജിക് ടോണിലോ ഒരു ചിത്രം പകർത്തുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സന്തോഷം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. ഒരു നല്ല ഫോട്ടോഗ്രാഫർക്ക് ക്യാമറ എന്നത് വെറുമൊരു ഉപകരണം മാത്രമല്ല, അത് അവരുടെ കണ്ണുകളുടെയും ചിന്തകളുടെയും വിപുലീകരണമാണ്. ഓർമ്മകൾ ഒരുപക്ഷെ മങ്ങിപ്പോയേക്കാം, എന്നാൽ ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങൾ ഒരിക്കലും മരിക്കില്ല. ഈ ക്യാമറ ദിനത്തിൽ നമുക്ക് ചുറ്റുമുള്ള മനോഹരമായ ഒരു കാഴ്ചയോ പ്രിയപ്പെട്ടവരുടെ ഒരു പുഞ്ചിരിയോ നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ ഫ്രെയിമിലാക്കാൻ മറക്കരുത്. എല്ലാ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്കും ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ക്യാമറ പ്രേമികൾക്കും ഹൃദയം നിറഞ്ഞ ലോക ക്യാമറ ദിനാശംസകൾ. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: രണ്ടാം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ സുനൽ. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്ന് ജില്ലാ വികസന സമിതി. വരും 3 മാസങ്ങളിൽ പ്രത്യേക ജാഗ്രതയും ബോധവൽക്കരണവും ആവശ്യമാണ്. തുടർ പ്രവർത്തനങ്ങളും ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചു. ലോകകപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച പ്രചാരണ ബോർഡുകളിൽ ലഹരി ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്ന ആവിഷ്കാരങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കർശനമാക്കുമെന്നും അറിയിച്ചു. പാറ പൊള്ളാച്ചി റോഡ് ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെയുള്ള ഭാഗത്തെ അറ്റകുറ്റപ്പണി നടത്തി കുഴികളും മറ്റ് അടച്ച് റോഡ് അപകടരഹിതമാക്കണമെന്ന് സുമേഷ് അച്യുതൻ MLA പറഞ്ഞു. ഭൂമി തരംമാറ്റ അപേക്ഷകളിൽ തീർപ്പ് വേഗത്തിലാക്കാനും പട്ടയം നൽകിയ ഭൂമിയിലേക്ക് എത്തുന്നതിന് വഴിയില്ല എന്ന പരാതിയിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചിറ്റൂർ GVHSS ബോയ്സ് സ്കൂളിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ, കെമിസ്ട്രി ജൂനിയർ എന്നീ തസ്തികകളിൽ താൽക്കാലിക ഒഴിവ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി 3 ജൂലൈ രാവിലെ 11 സ്കൂൾ ഓഫീസിൽ എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, KPIP ഹെഡ് വർക്ക് സബ് ഡിവിഷൻ ഓഫീസ് പരിധിയിലെ മരങ്ങൾ 4 ജൂലൈ ലേലം ചെയ്യുന്നു. ടെൻഡറുകൾ അന്നേ ദിവസം രാവിലെ 10:30 വരെ സ്വീകരിക്കും. വലതുകര മെയിൻ കനാലിന്റെയും ഡിസ്ട്രിബ്യൂട്ടറികളുടെയും ബണ്ടിനോട് ചേർന്നുള്ള മുറിച്ചിട്ട മരങ്ങൾ രാവിലെ 10:30, 10:45 കാഞ്ഞിരപ്പുഴ വർക്ക്ഷോപ്പ് കോമ്പൌണ്ടിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന തേക്കുമരം രാവിലെ 11 ലേലം ചെയ്യും. പുളിക്കൽ ഗവൺമെന്റ് UP സ്കൂളിന് സമീപം മുറിച്ചിട്ട പാലമരം രാവിലെ 11:15, അരക്കുറിശി ഉപകനാലിന്റെ ചെയ്നേജിൽ മുറിച്ചിട്ട തേക്കുമരങ്ങൾ രാവിലെ 11:30 ലേലം ചെയ്യുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ സാബു സെബാസ്റ്റ്യൻ 6, 7, 13, 14, 20, 21, 27, 28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിൽ തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും വിചാരണ ചെയ്യുമെന്ന് സെക്രട്ടറി അറിയിച്ചു. ദേശീയ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി KCB കുഴൽമന്നം സബ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാലക്കാട് സർക്കിൾ ചീഫ് സേഫ്റ്റി ഓഫീസർ ഷീബ ഇവാൻസ് ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിന് 29 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. എഴുത്തു പരീക്ഷയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഉദ്യോഗാർത്ഥികൾ 10 മിനിറ്റ് ക്ലാസ് എടുക്കാൻ തയ്യാറായി വരേണ്ടതാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസൽ, തിരിച്ചറിയൽ രേഖകൾ എന്നിവ സഹിതം വകുപ്പിൽ എത്തിച്ചേരണം. ബന്ധപ്പെട്ട വിഭാഗത്തിൽ 1-ാം ക്ലാസ്സോടെ BE, BTech, ME, MTech അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾ www.gecskp.ac.in ലഭ്യമാണ്. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ട്രേഡ്സ്മാൻ തസ്തികയിലെ ഒഴിവിലേക്ക് യഥാക്രമം 2, 3 തീയതികളിൽ രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. ട്രേഡ്സ്മാൻ യോഗ്യത, ബന്ധപ്പെട്ട ട്രേഡിൽ THSLC അല്ലെങ്കിൽ SSLC വിജയവും KGCE, NTC, VHSE, ITI. അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് ബന്ധപ്പെട്ട ബ്രാഞ്ചിൽ 1-ാം ക്ലാസ്സോടെ BE, BTech അല്ലെങ്കിൽ ME, MTech അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത. 10 മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലാസ് എടുക്കാൻ തയ്യാറായി വരണം. വിവരങ്ങൾ www gcskp.ac.in ൽ ലഭിക്കും. പെരുവമ്പ വില്ലേജിൽ 2026-27 കാലയളവിൽ ഒരു സാമ്പത്തിക വർഷത്തേക്ക് കൃഷി ചെയ്ത് വിളവെടുക്കുന്നതിനുള്ള അവകാശം ജൂലൈ 22 രാവിലെ 11 വില്ലേജ് ഓഫീസിൽ ലേലം ചെയ്യുമെന്ന് ഭൂരേഖ തഹസിൽദാർ അറിയിച്ചു. കണ്ണാടി 2 വില്ലേജിൽ 2026-27 കാലയളവിൽ ഒരു സാമ്പത്തിക വർഷത്തേക്ക് കൃഷി ചെയ്ത് വിളവെടുക്കുന്നതിനുള്ള അവകാശം ജൂലൈ 23 രാവിലെ 11 വില്ലേജ് ഓഫീസിൽ ലേലം ചെയ്യുമെന്ന് ഭൂരേഖ തഹസിൽദാർ അറിയിച്ചു. ഡിഎൽഎഡ് അഡ്മിഷൻ ഗവൺമെന്റ് എയ്ഡഡ് സയൻസ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ജൂൺ 30 രാവിലെ 9:30 വെസ്റ്റ് യാക്ര GUPSൽ നടക്കും. വിദ്യാർത്ഥികളുടെ യോഗ്യതാ ലിസ്റ്റ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ വെബ്സൈറ്റായ dde.palakkad.wordpress.com ലഭിക്കും. വിവിധ ജില്ലകളിലെ കേരള സ്പോർട്സ് അക്കാദമിയിലേക്ക് PG തലത്തിൽ കായിക താരങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സെലക്ഷൻ ജൂൺ 30 രാവിലെ 9 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തുന്നു. അത്ലറ്റിക്സ്, ആർച്ചറി, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, കനോയിങ്, കയാക്കിംഗ്, സൈക്ലിംഗ്, ഫെൻസിംഗ്, ഫുട്ബോൾ, ഹാൻഡ്ബോൾ, ഹോക്കി, ജൂഡോ, കബഡി, ഖോഖോ, നെറ്റ്ബോൾ, റോവിംഗ്, സോഫ്റ്റ്ബോൾ, സ്വിമ്മിംഗ്, തായ്കോണ്ടോ, വോളിബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, റസ്ലിംഗ് എന്നീ കായിക ഇനങ്ങളിലാണ് PG 1st വർഷ ക്ലാസുകളിലേക്ക് സെലക്ഷൻ നടത്തുന്നത്. സെലക്ഷനിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അന്നേ ദിവസം രാവിലെ 8:30 ആധാർ കാർഡ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സ്പോർട്സ് ഡ്രസ്സ് എന്നിവ സഹിതം സെലക്ഷൻ സെന്ററിൽ എത്തണം. ദേശീയ മത്സരങ്ങളിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് മെഡൽ നേടിയവർക്കും ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ മെഡൽ നേടിയവർക്കും സെലക്ഷൻ ട്രയലിൽ പങ്കെടുക്കാമെന്ന് ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി അറിയിച്ചു. പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ജൂൺ 30 മുതൽ ജൂലൈ 3 വരെ രാവിലെ 9 വൈകിട്ട് 3 കോളേജിലെത്തി പ്രവേശനം നേടണം. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആൻഡ് ടെക്നോളജി ബ്രാഞ്ചുകൾക്ക് ജൂൺ 30, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ ജൂലൈ 3, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിൽ ജൂലൈ 2 പ്രവേശനം നേടണം. ആദ്യ 3 ദിവസങ്ങളിൽ പ്രവേശനം നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ ജൂലൈ 3 പ്രവേശനം നേടേണ്ടതാണ്. പോളിടെക്നിക് പ്രവേശനത്തിനുള്ള അഡ്മിഷൻ 1st അലോട്ട്മെന്റ് ലിസ്റ്റ് ജൂൺ 29 പ്രസിദ്ധീകരിക്കും. ജില്ലാ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉറക്കക്കുറവ് അനുഭവിക്കുന്നവർക്ക് പ്രത്യേക OP ആരംഭിച്ചു. ഇന്നത്തെ ജീവിതശൈലി, മാനസിക സമ്മർദ്ദം, മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവ മൂലം ഉറക്കക്കുറവ് അനുഭവിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക OP ആരംഭിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 9 ഉച്ചയ്ക്ക് 2 സേവനം ലഭിക്കും. ആലത്തൂർ അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസ് പരിധിയിലുള്ള പന്നിയങ്കര അങ്കണവാടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അങ്കണവാടി കം ക്രഷിലേക്ക് സ്ഥിരം ഹെൽപ്പറുടെ തസ്തികയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 17th വാർഡിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. 2026 ജനുവരി 1 35 വയസ്സ് തികയാത്ത 18 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. യോഗ്യത 10th ക്ലാസ്. അവസാന തീയതി ജൂലൈ 4. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കാൻ കൃഷിവകുപ്പ് നടപ്പിലാക്കി വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി സ്മാമിലേക്ക് അപേക്ഷിക്കാം. പദ്ധതിയിലൂടെ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡി നിരക്കിൽ ലഭ്യമാകും. 2026-27 സാമ്പത്തിക വർഷത്തിലേക്ക് agrimachinery.nic.in എന്ന വെബ്സൈറ്റ് മുഖാന്തരം ജൂലൈ 1 രാവിലെ 11 അപേക്ഷ സമർപ്പിക്കാം. ഇതോടുകൂടി ഇൻഫോ@7 പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

0: MBA Dreams മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
5: നിങ്ങളൊരു മിന്നാമിനിങ്ങാണോ അതോ മൂർഖം പാമ്പാണോ? ഐ, വേഗം ഡിസൈഡ് ചെയ്ത് ഡിസൈഡ് ചെയ്തിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവല്ലേ, ഇത് തമ്മിലൊരു കോമ്പിനേഷൻ അത്ര സെറ്റല്ലോ. മിന്നാമിനിങ്ങും മൂർഖൻ പാമ്പോ? മിന്നാമിനിങ്ങും മൂർഖൻ പാമ്പു എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. ആ കഥ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേൾക്കുമ്പോ ആ കോമ്പിനേഷൻ അത്ര സൂപ്പർ ആയിട്ട് തോന്നുന്നില്ല. ഒരു കണക്ഷൻ കിട്ടാത്ത പോലെ ഉണ്ടല്ലേ. മിന്നാമിനിങ്ങാണോ മൂർഖൻ പാമ്പാണോ എന്നിപ്പോ പറയണ്ട, അതിപ്പോ ഡിസൈഡ് ചെയ്യണ്ട. ഞാൻ ഈ പറയുന്ന കഥ കൂടെ കേട്ടിട്ട് ഡിസൈഡ് ചെയ്യാം. വെൽക്കം ടു എഴുത്തോല. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഒരു കാട്ടിലെ ഒരു കൊച്ചു മിന്നാമിനിങ് ഉണ്ടായിരുന്നു. ഒരു മൂർഖൻ പാമ്പും ഉണ്ടായിരുന്നു. ഈ മൂർഖൻ പാമ്പ് എപ്പോഴും മിന്നാമിനിങ്ങിന്റെ പിന്നാലെ നടന്നിങ്ങനെ ശല്യം ചെയ്യാണ്, അതിനെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. പാവം മിന്നാമിനിങ്ങല്ലേ. ഒരുപാട് ഈ മിന്നാമിനിങ് ആലോചിച്ചു കേട്ടോ. ഞാൻ വലിപ്പത്തിൽ ഇത്ര ചെറിയൊരു ജീവി, ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, എന്നിട്ടും ഈ പാമ്പ് എന്തിനാ എപ്പോഴും എന്റെ പിന്നാലെ ഇങ്ങനെ വരണേന്ന്. എത്ര ആലോചിച്ചിട്ടും ഈ മിന്നാമിനിങ്ങിന് ഉത്തരം കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം മിന്നാമിനിങ് ധൈര്യമൊക്കെ സംഭരിച്ച് പാമ്പിനോട് നേരിട്ട് ചോദിക്കാൻ തീരുമാനിച്ചു. നാളെ ആവട്ടെ, ഞാൻ എന്തായാലും ഈ പാമ്പിനോട് ചോദിക്കും എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണേന്ന്. പിറ്റേന്നും പാമ്പ് പിന്നാലെ വന്നു. അപ്പൊ മിന്നാമിനിങ് ധൈര്യമൊക്കെ സംഭരിച്ചു വെച്ചിരിക്കുകയാണ്. ചോദിച്ചു, നമ്മൾ തമ്മിൽ മുൻപ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ പാമ്പ് പറഞ്ഞു, ഏ ഇല്ല. ഞാൻ എപ്പോഴെങ്കിലും നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? പാമ്പ് വീണ്ടും പറഞ്ഞു, ഇല്ലെന്നേ. അപ്പൊ ഞാൻ നിന്റെ ഭക്ഷണമാണോ? പാമ്പ് പറഞ്ഞു, അതും അല്ല. അപ്പൊ മിന്നാമിനിങ് ആകെ കൺഫ്യൂഷനായി. പിന്നെ എന്തിനാ ഇവൻ എപ്പോഴും എന്റെ പുറകെ നടക്കണേന്ന് ചിന്തിച്ചുകൊണ്ട് മിന്നാമിനിങ് ആ ചോദ്യം ചോദിച്ചു, പിന്നെ എന്തിനാണ് നീ എപ്പോഴും എന്റെ പിറകെ വന്ന് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കണേന്ന്. അപ്പോഴാണ് ആ മൂർഖൻ പാമ്പ് ഒരു കിടിലൻ മറുപടി അങ്ങ് കൊടുത്തു. ആ മറുപടി ശരിക്കും ഞെട്ടിക്കുന്ന ഒരു മറുപടി ആയിരുന്നു. പാമ്പ് എന്താ പറഞ്ഞേന്നോ, നീ ഈ കടും ഇരുട്ടിലും കുറ്റാ കൂരിട്ടിലും ഇങ്ങനെ വെട്ടിത്തിളങ്ങി മിന്നുന്നത് കാണുമ്പോ എനിക്ക് നിന്നോട്

ഉണ്ടാവും ജീവിതത്തിൽ. അതിന് കാരണം ഒരിക്കലും നിങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവും നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചവും കണ്ട് അവർക്കുണ്ടാവുന്ന ഈ മൂർഖൻ പാമ്പുകൾക്ക് ഉണ്ടാവുന്ന അസൂയയാണ്. അതാണ് ആ കഥ നൽകുന്ന ഒരു മോട്ടിവേഷൻ. ഒരു എന്താ പറയാ, പണ്ട് മോറൽ സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു, അതിലിങ്ങനെ കുറേ കഥകൾ പഠിക്കാനുണ്ടായിരുന്നു. അതിലൊരു കഥയായിരുന്നു ഈ മിന്നാമിനിങ്ങിന്റെയും മൂർഖൻ പാമ്പിന്റെയും കഥ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാ.
1: എഴുത്തോലയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ എത്ര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കഥയാണ് ഈ മിന്നാമിനിങ്ങിന്റെയും മൂർക്കം പാമ്പിന്റെയും കഥ. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് അധ്വാനമൊക്കെ ചെയ്ത് ലൈഫ് അപ്ഗ്രേഡ് ചെയ്തിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ചില ആളുകൾ വന്ന് വെറുതെ നെഗറ്റിവിറ്റിയും ഷെയ്ഡ്സും ഒക്കെ വാരി എറിഞ്ഞ് നമ്മൾ അവരോടൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ കാര്യം സിമ്പിളാണ്, അതൊരിക്കലും നിങ്ങളുടെ പ്രോബ്ലം അല്ല, അത് അവരുടെ പ്രോബ്ലമാണ്. നിങ്ങളുടെ ആ ഒരു ഗ്ലോ, ആ ഒരു ഓറ, അത് കോപ്പി അടിക്കാൻ പറ്റാത്തതിന്റെ വിഷമമാണ് അവർ കാണിക്കുന്നത്. നിങ്ങളുടെ സക്സസ് അവരുടെ കണ്ണിലാണ് കുത്തണത്. അപ്പൊ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത്, നിങ്ങളെ തളർത്താൻ നോക്കുന്നത്, തകർക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് മൈ ഡിയർ ഡാർലിങ്സ്, ഈ നല്ല പ്രഭാതത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. മറ്റുള്ളവരുടെ കണ്ണിന് കുത്തുന്നു എന്ന് കരുതി നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം കെടുത്താൻ ആരെയും അനുവദിക്കരുത്, ഒരാളെയും അനുവദിക്കരുത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മെയിൻ ക്യാരക്ടർ എനർജിയിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കണം. ഹേറ്റേഴ്സൊക്കെ അവിടെ ഇരുന്ന് എന്താ പറയുക, വിഷമിക്കട്ടെ, അല്ലെങ്കിൽ പിറകെ വന്ന് ശല്യം ചെയ്തോട്ടെ, പ്രശ്നമില്ല. ശല്യം ചെയ്യുന്നു, അവർക്ക് ശല്യമാണ് എന്ന് കരുതി ആ ലൈറ്റ് ഒരിക്കലും ഓഫാക്കാൻ പാടില്ല.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു ഫൈനൽ ടച്ച് എന്നോണം ഒരു കാര്യം കൂടെ പറയാം, ചില കാര്യങ്ങൾ കൂടെ ഓർമ്മിക്കാം. കാരണമില്ലാതെ നിങ്ങളെ എപ്പോഴും വേദനിപ്പിക്കുന്ന ചില ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും, എങ്കിൽ ഉറപ്പിച്ചോ അതിന് കാരണം ഒരിക്കലും നിങ്ങളല്ല. പണ്ട് മോറൽ സയൻസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, വളരെ കുറച്ച് സമയം, ഒരു അരമണിക്കൂറൊക്കെ ഉള്ളു ആ ക്ലാസ്. ബാക്കിയുള്ള ക്ലാസ്സുകൾ 40 മിനിറ്റോളം ഉണ്ടാകുമ്പോൾ മോറൽ സയൻസ് മാത്രം ഒരു വെള്ളിയാഴ്ച ദിവസം ഏറ്റവും അവസാനത്തെ പീരീഡിലേക്ക് ചുരുങ്ങി. അപ്പോൾ അന്ന് ആ ക്ലാസ്സിൽ പഠിച്ച കഥയാണ് ഈ മിന്നാമിനിങ്ങിന്റെയും മൂർക്കം പാമ്പിന്റെയും കഥ. മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറയുന്നത്, ചില ആളുകൾ നിങ്ങളെ വെറുക്കുന്നത് നിങ്ങളുടെ കുറവുകൾ കൊണ്ടല്ല, മറിച്ച് അവർക്കില്ലാത്ത എന്തോ വലിയൊരു നന്മ നിങ്ങളിൽ ഇങ്ങനെ പ്രകാശിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ തിളക്കം കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന വിഷമമാണ് അസൂയയാണ്. അതുകൊണ്ട് ആരെയും ഓർത്ത് നിങ്ങളുടെ മൂഡ് കളയാൻ നിൽക്കേണ്ട. ആരെന്തൊക്കെ പറഞ്ഞാലും ആ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷത്തിന്റെ സ്വിച്ച് അതെപ്പോഴും ഓൺ ആയിരിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഈ മിന്നാമിനിങ്ങിനെ കണ്ട് അസൂയപ്പെടുന്ന മൂർക്കം പാമ്പിന്റെ കഥ നമ്മൾ എല്ലാരും കേട്ടല്ലോ. ഇപ്പൊ സിനിമയിലേക്ക് നോക്കിക്കഴിഞ്ഞാലേ ചില ഡയലോഗ്സ് ഉണ്ട്, വളർച്ചയുടെ ലക്ഷണമാണ് ശത്രുക്കൾ ഉണ്ടാകുന്നത് എന്നൊരു ഡയലോഗ് ഉണ്ട്. അതുപോലെ വേറൊരു സിനിമയിൽ പറയുന്ന ഡയലോഗാണ്, നമ്മൾ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ ചിലർക്ക് ഉണ്ടാകുന്ന ആ ഒരു കുശുമ്പുണ്ടല്ലോ, അത് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യാനും ഒരു തോന്നൽ വരുന്നത്, എനിക്ക് കൂടുതൽ പവർ വരുന്നത്. സിനിമയിലെ ഹീറോസിനെ പോലെ തന്നെയാണ് നമ്മുടെ റിയൽ ലൈഫിലെ ഹീറോസും അല്ലേ. നമ്മൾ ജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചുറ്റും ഇരുന്ന് ചിലർ കുറ്റം പറയുകയും വെറുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ശരിയായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരുടെ മുന്നിൽ കൂടുതൽ എനർജിയോടെ തിളങ്ങി കാണിക്കുക എന്നതാണ് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ പണി. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലെ സന്തോഷത്തിന്റെ സ്വിച്ച് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഫുൾ ഹാപ്പി ആയിട്ടിരിക്കൂ, അടിപൊളിയായിട്ടിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ദാവായിന്റെ പി ആണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഒരു ചെറിയ ചാട്ടൽ മഴയൊക്കെ രാവിലെ പെയ്തു. തിങ്കളാഴ്ചയാണ്, തിങ്കളാഴ്ച രാവിലെ തന്നെ ഇങ്ങനെ ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ ചെറിയ മടിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ മടിയൊക്കെ മാറ്റിവെച്ച് നല്ല ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു വീക്കിനെ വരവേൽക്കാം, ഈ ഒരു ദിവസത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം, ഗുഡ് മോർണിംഗ്. അഹല്യ എഫ് എം 90.4 അഹല്യ വിഷസ് ആരംഭിക്കുമ്പോൾ കൂടെ ഉണ്ട് ഞാൻ സുനിൽ. ഇന്ന് ജൂൺ മാസം 29-ാം തീയതിയാണ്. നല്ലൊരു മോർണിംഗ് ആണല്ലേ, രാവിലെ ഇങ്ങനെ പച്ചപ്പും ഹരിതാഭവും പിന്നെ ചെറിയ മഴയും അല്ലേ, നല്ല രസമുണ്ട് രാവിലെ വരാനായിട്ട്. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ച് റോഡിലൂടെ പോകാൻ തന്നെ വേറൊരു വൈബാണ്. ഇത് നമ്മുടെ നാട് തന്നെയാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട് എനിക്ക്. കാര്യം രണ്ട് സൈഡും ഇങ്ങനെ പച്ചപ്പാണ്, നല്ല പച്ചപ്പാണ്. റോഡിലൊന്നും അങ്ങനെ അധികം വണ്ടികളില്ല, വളരെ കുറവാണ്. റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡാണ്, അങ്ങനെ കുണ്ടും കുഴിയും പൊട്ടിപ്പൊളിഞ്ഞ റോഡൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല റോഡാണ്, നല്ല രസമാണ് ഈ സമയത്ത് ഇങ്ങനെ പോവാനായിട്ട്. പാലക്കാടിൻ്റെ യഥാർത്ഥ ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇതാ ഈ ഒരു ടൈമിലൊക്കെ വരണം. പുറത്തുനിന്ന് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഔട്ട് ഓഫ് പാലക്കാട് അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരള ആ ഒരു സ്ഥലങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ പാലക്കാട് എക്സ്പ്ലോർ ചെയ്യാൻ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പാലക്കാട് കുറേ കറങ്ങണം, ഈ ഗ്രാമവീഥികളിലൂടെയൊക്കെ കറങ്ങണം, അവിടെ കാണണം, ഇവിടെ കാണണം, വരിക്കാശ്ശേരിമാന കാണണം, കൊല്ലംകോട് കാണണം, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടൈം ചൂസ് ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ടൈമാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് നമുക്ക് അറിയാം വലിയൊരു ഡിസ്ട്രിക്റ്റാണ്, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ്. ഒന്നാമത്തെ ജില്ലയായിരുന്നു കുറച്ച് മുന്നേ വരെ, പക്ഷേ ഇടുക്കിയിൽ എന്തോ സംഭവിച്ചപ്പോൾ ഇടുക്കി ഒന്നാമത്തെ ഡിസ്ട്രിക്റ്റായി, പാലക്കാട് രണ്ടാമത്തെ ഡിസ്ട്രിക്റ്റാണ്. ഇങ്ങനെ വാളയാറ് മുതൽ തൃത്താല പട്ടാമ്പി വരെ ഇങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്ന വലിയൊരു ഡിസ്ട്രിക്റ്റാണ്. ശരിക്കും ഈ ഒരു അറ്റത്ത് നിന്ന് ആ ഒരു അറ്റത്തേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ഇപ്പോൾ ഹൈവേ ഒക്കെ ഉണ്ട്, എന്താ പറയുക, റോഡൊക്കെ വലിയ കുഴപ്പമില്ല എങ്കിലും നമ്മൾ ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും ദൈവമേ ഇത് മൊത്തം പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണോ, ഇത്രയും വലിയ ജില്ലയാണോ എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ പാലക്കാടിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലും പല സ്ഥലങ്ങളിലേക്കും പോകുന്ന സമയത്ത്, ഇങ്ങനെ തൃത്താല പട്ടാമ്പി ഒറ്റപ്പാലം ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്താണെങ്കിലും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ അയ്യോ ഇതൊക്കെ നമ്മുടെ ജില്ലയാണോ, വേറെ ഏതോ ജില്ലയിൽ വന്ന പോലെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പറയാറില്ല, നിങ്ങൾ പറയാറില്ല, ഞാനും പറയാറുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കൾച്ചറിൽ വ്യത്യാസം ഉണ്ടാവും, സംസാര രീതിയിൽ വ്യത്യാസം ഉണ്ടാവും, കഴിക്കുന്ന ഭക്ഷണത്തിൽ വ്യത്യാസം ഉണ്ടാവും. മൊത്തത്തിൽ അങ്ങനെ ഒരു ജില്ലയിൽ തന്നെ വിവിധ കൾച്ചർ അല്ലെങ്കിൽ വിവിധ രീതിയിൽ സംസാര ഭാഷയുള്ള അല്ലെങ്കിൽ വിവിധ രീതിയിലുള്ള ഒരു ജീവിത ശൈലിയിലുള്ള ആളുകളാണ് ഈ ഒരു പാലക്കാട് ജില്ലയിൽ തന്നെ ഉള്ളത്. ഇവർക്കെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിൽ തന്നെ അവരുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് മെയിനായിട്ട് വരേണ്ടത് ഈ പാലക്കാട് ജില്ലാ കേന്ദ്രത്തിലായിരിക്കും അല്ലെ, സിവിൽ സ്റ്റേഷൻ അങ്ങനെയുള്ള പാലക്കാട് മെയിൻ സെന്ററിലൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത്രയും ദൂരം നിന്നൊക്കെ പാലക്കാട് ടൗണിലേക്ക് വരിക എന്ന് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പാലക്കാട് ടൗണിലേക്ക് വരിക എന്ന് പറയുന്നത് കുറച്ച് വലിയ ടാസ്ക്കായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് പറയാറുണ്ട് പാലക്കാട് ജില്ലയെ വിഭജിക്കണം, ഒറ്റപ്പാലം തൃത്താല പട്ടാമ്പി ആ ഭാഗങ്ങളെല്ലാം ചേർന്ന് വള്ളുവനാട് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്ട് വേണം എന്നുള്ളൊരു ആവശ്യമൊക്കെ ഇങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല മലപ്പുറം ജില്ല വിഭജിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് ജില്ലകളൊക്കെ, രണ്ട് മൂന്ന് ജില്ലകളൊക്കെ അങ്ങനെ ഡിവൈഡ് ചെയ്യണം, വിഭജിക്കണം, അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അത് നിയമസഭയിലൊക്കെ ഇങ്ങനെ ഉന്നയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതൊന്നും പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല, പക്ഷേ ചർച്ച ചെയ്ത് ഈ ഭരണപരമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് മാറ്റാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഇത്രയും മനോഹരമായിട്ടുള്ള വള്ളുവനാടും ഒറ്റപ്പാലവും തൃത്താലയും പട്ടാമ്പിയും കൊല്ലംകോടും പാലക്കാടും ആലത്തൂരും ചിറ്റൂരും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു ഡിസ്ട്രിക്ട് വിഭജിച്ച് രണ്ട് ജില്ലകളാക്കി മാറ്റണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്ത് തന്നെയാണെങ്കിലും വിളിച്ചറിയിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാനുള്ള പരിപാടി കൂടിയാണ് അഹല്യ വിഷസ് എന്ന് പറയുന്നത്. എന്നെ ഇപ്പോഴേ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ നമുക്കിപ്പോൾ കോൾസ് എടുക്കാനായിട്ട് പറ്റില്ല, ഇൻട്രോയ്ക്ക് ശേഷം മാത്രമേ കോൾസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 8281509000 ആണ്, സ്പീഡ് കൂടി പോയോ, 8281509000 നമ്പർ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും, നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂവും മെസ്സേജൊക്കെ അയക്കാം, വിശേഷങ്ങളൊക്കെ പറയാം. പെട്ടെന്ന് മെസ്സേജ് അയക്കുക, പെട്ടെന്ന് വിളിക്കുക എന്ന് മാത്രമാണ് എല്ലാവരോടും പറയാനുള്ളത്. കാര്യം പലപ്പോഴും ലാസ്റ്റ് മിനിറ്റിലേക്കൊക്കെ പലരും വിളിക്കാറുണ്ട്, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്ത് പോയതിന് ശേഷം മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അയക്കുമ്പോൾ നമുക്ക് വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അയക്കുക, പെട്ടെന്ന് വിളിക്കുക, പെട്ടെന്ന് വിശേഷങ്ങളൊക്കെ പറയുക. പാലക്കാട് ജില്ലയെ
രണ്ടായിട്ട് വിഭജിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇനിയിപ്പോൾ വിഭജിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങൾ ചേർത്തിട്ടാണ് ഒരു ഡിസ്ട്രിക്ട് ആക്കേണ്ടതെന്ന് കൂടെ പറയണേ. ഓക്കെ, അപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുന്നു. നല്ല കുറേ പാട്ടുകൾ, നിങ്ങളുടെ ഈ ഒരു മോർണിംഗ് സൂപ്പർ ആക്കാനായിട്ടുള്ള നല്ല കുറേ പാട്ടുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല പാട്ടുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോകുന്ന ബ്യൂട്ടിഫുൾ ട്രാക്സാണ്. രാവിലെ എഴുന്നേറ്റ് ഈ ഒരു പാട്ട് കേട്ടാൽ നിങ്ങളുടെ മൂഡ് മൊത്തം മാറും, അല്ലെങ്കിൽ ഈ ഒരു ദിവസം പോസിറ്റീവ് ആകും. അങ്ങനെയുള്ള പാട്ടുകളിലെ അങ്ങനെയുള്ള പാട്ടുകൾ ഞാനിങ്ങനെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഉറപ്പായിട്ടും മെസ്സേജ് അയച്ചിട്ടോ വിളിച്ചിട്ടോ ഒക്കെ പറയണം കേട്ടോ. എങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത ദിവസങ്ങളിൽ വരുന്ന സമയത്ത് ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ തെരഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. രാവിലെ പ്ലേ ചെയ്യുന്ന പാട്ടുകൾക്ക് എപ്പോഴും ഒരു വല്ലാത്തൊരു വൈബ് വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ടാണ് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. രാവിലെ നിങ്ങളൊരു നല്ല പാട്ട് കേട്ടാൽ മതി, ആ ദിവസത്തിൻ്റെ ആ മൂഡ് തന്നെ. അപ്പോൾ ഓഫായിരിക്കുകയാണ് നിങ്ങളെങ്കിൽ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ, പാട്ട് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ഓൺ ആവും, ജിഗ ജിഗാന്നാവും. അങ്ങനെയുള്ള ഒരു ഒരു പോസിറ്റീവ് എനർജി തരുന്ന, ഒപ്പം തന്നെ ഒരു ഡിവൈൻ വൈബ് തരുന്ന കുറച്ച് പാട്ടുകളൊക്കെയാണ് ഇന്നിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് അനുരാഗ കരിക്കൻ വെള്ളം എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഒരു ഗാനമാണ്. നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: അനുരാഗ് കരുക്കൻ വെള്ളം എന്ന ചിത്രത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കോടുകൂടി ഇതാ ഇന്നത്തെ അഹല്യ വിഷസ്. നമ്മൾ അങ്ങ് പതുക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് കോളർ എത്തുന്നതേ ഉള്ളൂ, എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. അങ്ങനെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പാട്ടല്ലേ? ഒരു മോർണിംഗ് വൈബ് തന്നൊരു പാട്ടല്ലേ? ഒരു വല്ലാത്തൊരു ഫീല് തന്നൊരു പാട്ടല്ലേ? ഇതുപോലെയുള്ള പാട്ടുകളാണ് ഇനി നിങ്ങളുടെ കാതോരം എത്താനായിട്ട് പോകുന്നത്. പാട്ടുകൾക്കൊക്കെ മുന്നേ നമ്മുടെ ഫസ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
4: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
3: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
4: ഞാൻ മോഹനൻ, കുന്നത്തൂർ.
3: കുന്നത്തൂർ മേട്, മോഹനൻ സാർ. സുഖമായിട്ടിരിക്കുന്നോ? തയ്യാറെടുപ്പിലാണ് അല്ലേ? അതിന്റെ ഒരു എനർജിയാണോ കിട്ടുന്നത്?
4: എനർജിയാണ്.
3: ഓക്കെ. രാവിലെ നടക്കാനൊക്കെ പോയോ?
4: പോയിട്ട് വന്നാണ്.
3: മഴയൊക്കെ ഉണ്ടായിരുന്നു പാലക്കാട് ടൗണില്?
4: രാവിലെ ഒരു മഴ പെയ്തു.
3: രാവിലെ
4: ചെറിയ തോതിൽ,
3: ചെറിയ തോതിൽ. അങ്ങനെ ഒരു ഹെവി മഴ ഇപ്പൊ അങ്ങ് പെയ്യുന്നില്ല.
4: 6 മണി ആയപ്പോ ഒന്ന്
3: ഒരു പൊടി മഴയാണ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പൊടി ഇങ്ങനെ ഇളക്കാനായിട്ടുള്ള മഴ അല്ലേ? പൊടി പറക്കാതിരിക്കാനുള്ള ഒരു മഴ. ഓക്കെ. അപ്പൊ മോഹൻ സാർ പറയൂ, പാലക്കാട് ജില്ലയെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം?
4: പാലക്കാട് ജില്ലയെ രണ്ടാക്കാം. സുനിൽ ഒരു കാര്യം വിട്ടുപോയി
3: പറയൂ.
4: അതായത് ഈ അട്ടപ്പാടി എന്നുള്ള ഒരു ഒരു
3: അത് ഞാൻ വിട്ടുപോയി.
4: അത് വിട്ടുപോയി.
3: അതെ അതെ, അതെന്റെ എന്റെ മൈൻഡിലേക്ക് വന്നില്ല. അതാണ് സംഭവിച്ചത്. ഓക്കെ.
4: അപ്പൊ അട്ടപ്പാടി എന്ന് പറയുന്ന ആ സ്ഥലവും കൂടെ ഉണ്ടെങ്കിൽ പാലക്കാട് ഫുള്ളാകത്തോ?
3: ഫുള്ളാവുള്ളൂ. അതെ, ഞാൻ അത് പറയാൻ വിട്ടു. ബാക്കി എല്ലാം പറഞ്ഞു. പക്ഷെ
4: കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം, അതായത് തൃത്താല
3: പട്ടാമ്പിട്ട്
4: ആനക്കര എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അവിടെയും കൂടെ നമുക്കുണ്ട്.
3: അവിടെയും കൂടെ ഉണ്ടല്ലേ? പാലക്കാട് ജില്ലയിലെ ഈ ഭാഗത്തുള്ള പലർക്കും അറിയില്ല അതിന്റെ സ്ഥലം പാലക്കാട് ജില്ലയിൽ ഉണ്ടെന്ന് അല്ലേ?
4: അപ്പൊ അത് ഈ മണ്ണാർകാട് താലൂക്കിൽ പെട്ടതാണ് ഈ അട്ടപ്പാടി.
3: അട്ടപ്പാടി
4: ഇപ്പോഴ് കൺട്രോൾ അങ്ങനെയാണ്.
3: ഓക്കെ.
4: അപ്പൊ തീർച്ചയായിട്ടും വള്ളുവനാട് എന്ന് പറഞ്ഞിട്ട് ഒരു
3: ഡിസ്ട്രിക്ട് വേണം.
4: ഒരു ഡിസ്ട്രിക്ട് വേണ്ടിയതാണ്.
3: കാരണം അത്രയധികം ആൾക്കാർ
4: ഭരണപരിഷ്കരണത്തിന് വേണ്ടിയിട്ടാണ്. മറ്റേത് ഇങ്ങേ അറ്റത്തുള്ള ഒരു, ഞങ്ങൾക്ക് തന്നെ അറിയാം, കളക്ടറേറ്റിൽ എത്രയോ ആൾക്കാർ ഇപ്പൊ ഈ പടിഞ്ഞാറേറ്റത്തു നിന്ന് വന്നിട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കിന് ഒന്നുകിൽ കളക്ടർ വരാൻ താമസിക്കും, ഉച്ചയാവും, അങ്ങനെ ഇന്റർവ്യൂ നടത്തണം, മറ്റേത് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒടുവിൽ അവര് പൈസ ഇല്ലാതെ ഞങ്ങളൊക്കെ പിരിച്ചു പൈസ
3: കൊടുത്തിട്ടുണ്ട്. ഇത്രയും ദൂരം സഞ്ചരിച്ച് വരാന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസത്തെ,
4: അവർക്കത് ഒറ്റപ്പാലത്ത് വന്നാ മതി. വള്ളുവനാട് ഒരു ഒരു ഒരു ഡിസ്ട്രിക്ട് ഉണ്ടെങ്കിൽ അവിടെ വന്നാ മതി.
3: അവിടെ വന്നാ മതി. അതെ, അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ താമസിക്കുന്നവർക്കും പാലക്കാട് ടൗണിലേക്ക് എത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടാണ്.
4: അവിടെ വന്നാ മതി. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാന്ന് വെച്ചാൽ അന്നേരം ഭരണപരിഷ്കാര കമ്മീഷനാണ് അത് തീരുമാനിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അവര് ചെയ്തോളും. ഇത്രയും വാസ്റ്റ് ഏരിയ ഉള്ളതാണ്.
3: അപ്പൊ അതുകൊണ്ട് എന്തായാലും വിഭജിച്ചാൽ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും സൗകര്യമായിരിക്കും അല്ലേ.
4: ഭരണ സംവിധാനത്തിന് നല്ല
3: സൗകര്യമായിരിക്കും. ഓക്കെ, ആളുകൾക്കും സാധാരണക്കാർക്കും അത് സൗകര്യമായിരിക്കും.
4: സാധാരണക്കാർക്ക് ഏറ്റവും സൗകര്യമാണ്.
3: ഓക്കെ, അപ്പൊ താങ്ക് യു മോഹൻ സാർ. ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കാനുള്ളത്?
4: വിശ്വസ് കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന
3: എല്ലാവർക്കും. ഓക്കെ, മോഹൻ സാറിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് സാധാരണക്കാരൊക്കെ ഇത്രയും ദൂരെ എന്ന് നമുക്കിപ്പോ അറിയില്ല. നമുക്ക് പാലക്കാട് ടൗൺ ആക്സസ് ചെയ്യാം നമുക്ക്, മീൻസ് എനിക്ക് എന്റെ കാര്യമാണ് പറഞ്ഞത്, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും കാര്യം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ആക്സസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ മാറ്റി വെക്കേണ്ട ആ ഒരു ടൈം മാത്രം മാറ്റി വെച്ചാൽ മതി. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. കുറച്ച് അധികം സമയം യാത്ര ചെയ്യേണ്ടതായിട്ട് വരും, അവിടെ എത്തേണ്ടതായിട്ട് വരും. പല ആവശ്യങ്ങൾക്കാണ് അവിടെ എത്തുമ്പോൾ ആ ഒരു ദിവസം ചിലപ്പോൾ അത് നടക്കണമെന്നില്ല, ആ ഒരു ദിവസം നമ്മൾ പോയ കാര്യം സാധിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈഡ് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും എന്നാണ് മോഹൻ സാറിന്റെ പക്ഷം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു പാലക്കാട് ജില്ലയിൽ ഇത്രയും മനോഹരമായിട്ടുള്ള, ഇത്രയും വൈഡായിട്ട് കിടക്കുന്ന, പല പല സംസ്കാരങ്ങളുള്ള, പല പല ഭാഷാ ശൈലിയിലുള്ള ഈ ഒരു ഡിസ്ട്രിക്റ്റിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ പറയാം കേട്ടോ നിങ്ങൾക്ക്. നമുക്ക് ഒന്ന് രണ്ട് മെസ്സേജിലേക്ക് പോവാം. ആദ്യത്തെ മെസ്സേജ്, നഷ്ടങ്ങളും പരാജയങ്ങളും ഓർത്തുകൊണ്ടിരിക്കലല്ല, പരിശ്രമം കൊണ്ട് നേടാനുള്ള അടുത്ത വിജയത്തിലേക്ക് മനസ്സിനെ സന്നദ്ധമാക്കുകയാണ് വേണ്ടത്. അനുഭവിച്ച വേദനകളും തോൽവികളും എല്ലാം ഒരു നല്ല വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കാണാൻ ശ്രമിക്കുക. ഏത് പ്രതിസന്ധിയിലും മാനസികമായി തളരാതെ തന്റെ ലക്ഷ്യത്തിനായി പൊരുതിക്കൊണ്ടിരിക്കുക. എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ തീരുമാനിച്ചവർ വളരെ വേഗത്തിൽ അവിടെ എത്തുകയും പിന്നീട് അതിൽ മതിമയങ്ങി ആയുസ് ചെലവഴിക്കുകയും ചെയ്യും. ലക്ഷ്യമില്ല എന്നതിനേക്കാൾ ഗുരുതരമാണ് ഗുണമില്ലാത്ത ലക്ഷ്യമുണ്ടാവുക എന്നതും. ശുഭദിനം നേരുന്നു, സുലൈ അയനിക്കോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സുലൈ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് പി വി മുഹമ്മദ് ചേട്ടന്റെ മെസ്സേജാണ്, വായിക്കാം. ഗുഡ് മോർണിംഗ് അഹല്യ വിശസ്, നീ എന്ന സ്നേഹസാഗരത്തെ നമുക്ക് സമ്മാനിച്ച കാലത്തിന് നന്ദി. വീണു കിട്ടിയ നമ്മുടെ സൗഹൃദത്തിന് ജന്മങ്ങളുടെ ആയുസ് ഉണ്ടാവട്ടെ. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ശുഭദിനാശംസകളോടെ പി വി മുഹമ്മദ് വടക്കേവ അവന്നൂർ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, മുഹമ്മദ് ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആനക്കര എന്ന സ്ഥലം എന്റെ നാട്ടിൽ തൃത്താല മണ്ഡലത്തിലാണ് എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അത് തൃത്താല പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണല്ലോ. തൃത്താല ഈ ഒരു ഒറ്റപ്പാലം കഴിഞ്ഞാൽ തന്നെ വേറൊരു നമുക്ക് പാലക്കാട് എന്ന് പറയുമ്പോൾ പാലക്കാടിന്റെ ഈ ഗ്രാമഭംഗി, ഈ വേലികൾ, മുൾവേലികൾ, ഓടിട്ട വീടുകൾ, അതൊക്കെയാണല്ലോ പൊതുവെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ള പാലക്കാടിന്റെ ഗ്രാമഭംഗി. ഈ പല്ലശ്ശേന, കൊല്ലങ്കോട് ഭാഗങ്ങളൊക്കെ ആ ഒരു എന്താ പറയുക, ഒരു ടിപ്പിക്കൽ പാലക്കാടിന്റെ ഗ്രാമഭംഗി കിട്ടുന്ന സ്ഥലങ്ങളാണെങ്കിലും ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ് ഒറ്റപ്പാലമൊക്കെ കഴിഞ്ഞങ്ങ് പോകുമ്പോൾ അവിടെ വേറൊരു പാലക്കാടാണ്, വേറൊരു ഭംഗിയാണ്, അവിടെ വേറൊരു സ്ലാങ്ങാണ്, വേറൊരു സംസ്കാരമാണ് എന്നൊക്കെ തോന്നിപ്പോവും. നമുക്ക് സംസാരിക്കുന്ന സമയത്ത് പാലക്കാടൻ സ്ലാങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കേൾക്കുന്ന ഒരു സ്ലാങ് ഉണ്ടല്ലോ, അതായിരിക്കില്ല. അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സ്ലാങ് ആയിരിക്കും ആ ഒരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുക. ഇപ്പോൾ ഈ ട്രോൾ പാലക്കാട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പാലക്കാടൻ സ്ലാങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പല പല സിനിമകളും അതുപോലെ തന്നെ ഈ ട്രോളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. പല ലാംഗ്വേജ് പാലക്കാടൻ സ്ലാങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടൈപ്പ് സ്ലാങ്ങാണ് ഈ ഒരു ഭാഗത്തുള്ളത്. പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഈ മണ്ണാർക്കാട്ടുകാർക്കോ അല്ലെങ്കിൽ ഒറ്റപ്പാലംകാർക്കോ ഒറ്റപ്പാലത്തിന് ശേഷമുള്ള ഈ തൃത്താല, പട്ടാമ്പി ആ ഭാഗത്തൊന്നും വേറൊരു രാജ്യമായിട്ട് നമുക്കതിനെ പ്രഖ്യാപിക്കാമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുക, വിഭജനം ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും. ഭരണപരമായിട്ടാണെങ്കിലും സർവീസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്യുമെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അടുത്തൊരു കോളറിനോട് ചോദിച്ചു നോക്കാം അത് വേണോ വേണ്ടയോ എന്നുള്ളത്. ഹലോ,
5: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, ഇതാരാണ്?
5: ജ്യോതി പാറ.
3: സുഖമായിട്ടിരിക്കുന്നു ജ്യോതി ചേട്ടാ?
5: സുഖമായിട്ടിരിക്കുന്നു
3: അല്ലേ.
5: അരമണിക്കൂർ
3: പെയ്തു. അരമണിക്കൂർ പെയ്തു?
5: അരമണിക്കൂർ
3: ചെറിയൊരു ചാട്ടൽ മഴ അല്ലേ. അങ്ങനെ ഒരു ഹെവി മഴ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല.
5: രാവിലെ വന്ന വരവ് കണ്ടപ്പോ നന്നായി കാലവർഷം തുടങ്ങിയ പോലെ തോന്നി.
3: തുടങ്ങിയ പോലെ തോന്നിയിരുന്നു. അതെ, ഇന്ന് മുതൽ നല്ലതായിട്ട് ശക്തമാകുമെന്നൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആവുമായിരിക്കും. മഴ കാരണമൊന്നും പഞ്ചമില്ല അല്ലേ. മഴ പെയ്യാൻ മാത്രമേ പ്രശ്നമുള്ളൂ.
5: പാലക്കാടിനപ്പുറം ഒറ്റപ്പാലം
3: പെയ്യുന്നുണ്ട്. അതായത് മഴയിൽ വേറെ അവിടെ വ്യത്യാസമുണ്ട്, വേർതിരിവുണ്ട്. ഓക്കെ, പാലക്കാട് മഴ പെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ മഴ പെയ്യുന്നുണ്ട്, പക്ഷെ പല സ്ഥലങ്ങളിൽ എത്തുന്നില്ല. ഓക്കെ, അപ്പൊ എന്താണ് ജ്യോതി ചേട്ടന്റെ പക്ഷം? പാലക്കാട് ജില്ലയെ രണ്ടാക്കണോ?
5: എന്താ പറയാ, വേദനയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണ്ട എന്നുള്ളതാണ്. എന്താ പറഞ്ഞാ നമ്മുടെ ഒറ്റപ്പാലം ആ ഭാഗങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈതൃകം നിലനിൽക്കുന്ന വീടുകളാണ്.
3: അതുപോലെ
5: തന്നെ
3: നാളികെട്ടി
5: ഭാഗത്തൊക്കെ
3: നല്ലേപ്പുള്ളി ഭാഗത്തൊക്കെ
5: വലിയ ഇത് കുളിച്ചു.
3: അങ്കരാത്ത് ചോണ്ടത്ത് എന്ന് പറഞ്ഞ തറവാടുകളൊക്കെ ഉണ്ട് നല്ലേപ്പുള്ളി.
5: അതന്നെ അത് നല്ലൊരു തറവാട് പൊളിച്ചു മാറ്റി
3: പൊളിച്ചു മാറ്റി.
5: അതുപോലെ തന്നെ എന്താ പറയാ ആ ഭാഗങ്ങൾ പോയാലാണ് ശരിക്കും നമ്മുടെ ഒരു പൈതൃകം നിലനിൽക്കുന്ന സ്ഥലങ്ങളായിട്ട് തോന്നുന്നത്.
3: അതെ അതെ.
5: സ്നേഹമുള്ള ആൾക്കാർ വന്നു,
3: സ്നേഹമുള്ള ആൾക്കാർ, നല്ല ഭാഷയാണ്,
5: സ്നേഹമുള്ള നല്ല പെരുമാറാനും നല്ല ഒരു പുതിയൊരാൾ പോയി കഴിഞ്ഞാൽ അവരോട് നല്ല രീതിയിലുള്ള സമീപനം നല്ല സ്നേഹമുള്ള.
3: അപ്പൊ അതുകൊണ്ട് വേണ്ടെന്നാണ് പറയുന്നത് പാലക്കാടിനെ വിട്ടു
5: പോകും. ഈ പറമ്പിക്കുളം നമ്മുടെ ഇതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ എന്താ പറയാ അട്ടപ്പാട് ഇതെല്ലാം ഇത് പറയുമ്പോ എന്താ പറയാ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പാലക്കാട് വന്ന ഒരു കാര്യം ചെയ്തു പോകാൻ ഭരണപരമായിട്ട് അവർക്ക് പല കാര്യങ്ങളും ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും നമുക്ക് വേണ്ടാന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
3: വേണ്ടാന്നുള്ളതാണ് പക്ഷെ ഓക്കേ. പിന്നെ ആർക്കാ വിശ്വസ് അറിയിക്കാനുള്ളത്?
5: വിശ്വസ് നമ്മുടെ വെളിയൂടി കൃഷ്ണേട്ടൻ, നമ്മുടെ ഗുരുവായൂർ ചേട്ടൻ, ശൈപുദീൻ ചേട്ടൻ, ശരദേവൻ ചേട്ടൻ, മാധവൻ ചേട്ടൻ, ഇവർക്ക് ടോപ്പിക് കൊണ്ടുവന്ന ചെന്തിനും.
3: ഓക്കേ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. ജ്യോതി ചേട്ടനാണ് വിളിച്ചത്. ഭരണപരമായിട്ടൊക്കെ ഓക്കെ ആണെങ്കിലും പക്ഷേ നമ്മുടെ നാടിന്റെ പൈതൃകം അതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെയാണ് പറയുന്നത്. അത് ശരിയാണ്, കുറച്ച് വിഷമമുള്ള കാര്യമൊക്കെ ആണ് അങ്ങനെ നോക്കുന്ന സമയത്ത്. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
6: ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്? ആരാധ്യ. ആരാധ്യക്കുട്ടി സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട് പിന്നെ വിശേഷങ്ങൾ? സ്കൂളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. ഇന്ന് ഇപ്പോ മൺഡേ ഒക്കെ ആയിട്ട് എന്തെങ്കിലും മടിയൊക്കെ ഉണ്ടോ?
6: സ്കൂളിൽ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്.
3: സ്കൂളിൽ പോകണമെന്നാണ്. വീട്ടിലിരുന്ന് മടുത്തു അല്ലേ? പഴയതുപോലെ ഒന്നും അല്ല പിള്ളേര്. ഫ്രണ്ട്സിനെ കാണാം, ടീച്ചേഴ്സിനെ കാണാം അല്ലേ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം. സ്കൂളില് ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതൽ സ്കൂളിൽ പോകണമെന്നാണ്. അതിന് മുന്നേ ഒക്കെ മടിയുണ്ടായിരുന്നു, വീട്ടിലിരിക്കണമെന്നായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോ ഇന്ന് എല്ലാ ഹോംവർക്കും ചെയ്തോ? കഴിഞ്ഞ ദിവസം തന്നിട്ടുള്ള എല്ലാം ചെയ്തോ? എല്ലാം ചെയ്തു. രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും സ്കൂളിലേക്ക് പോകുന്നത് അല്ലേ. ഓക്കേ, അപ്പോ പറയൂ ആരാധ്യ, പാലക്കാട് ജില്ലയെ ഡിവൈഡ് ചെയ്യണോ? എന്താണ് അഭിപ്രായം? വേണ്ട. വൈ, എന്തുകൊണ്ട് വേണ്ട? ഡിവൈഡ് ചെയ്യണ്ട, പാലക്കാട് ഇങ്ങനെ തന്നെ മതി അല്ലേ. മാറ്റണ്ട, മാറ്റണ്ട. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസ് അറിയിക്കാനുള്ളത്? ഓക്കെ, താങ്ക് യു ആരാധ്യക്കുട്ടി, വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ആരാധ്യയായിരുന്നു. ആരാധ്യക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യണ്ട, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഡിവൈഡ് ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ,
7: ഹലോ,
3: ഗുഡ് മോർണിംഗ്. ആരാണ്?
7: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ വളരെ കൃഷ്ണൻ്റെ മക്കളാണ്.
3: കൃഷ്ണൻ ചേട്ടാ, സുഖമായിട്ട് പോകുന്നു ലൈഫൊക്കെ?
7: അങ്ങനെ പോകണ്ട, വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകണ്ട.
3: തിരക്കേടില്ലാതെ അങ്ങ് പോകുന്നല്ലേ?
7: അത്ര തന്നെ, അത്ര തന്നെ. ഫുള്ള് പറയാൻ പറ്റില്ല, 100% പറയാൻ പറ്റില്ല.
3: അത് പറയാതിരിക്കുന്നതാ നല്ലത്. എന്തിനാ?
7: വീട്ടില്
3: ഫാമിലി എല്ലാരും അടിപൊളിയായിട്ട് പോകുന്നു?
7: അത് പോകണ്ട.
3: അപ്പൊ പറയൂ, പാലക്കാട് ജില്ല ഡിവൈഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ?
7: ഡിവൈഡ് ചെയ്യേണ്ട കാര്യേ ഇല്ല. നമ്മള് വലിയ ജില്ലയല്ലേ. വലിയ ജില്ല എന്ന് പറയാൻ പറമ്പുകളോട്ട് എന്താ പറയുക, കൊല്ലംകോട്, ഈ പൈതൃക രാജ്യങ്ങളല്ലേ, സ്ഥലങ്ങളല്ലേ.
3: തീർച്ചയായിട്ടും നമ്മൾ സംരക്ഷിക്കപ്പെടുക.
7: പിന്നെ പാലക്കാടൻ ഭാഷ എന്ന് പറയുന്നത് നല്ല ഭാഷയല്ലേ. നമ്മുടെ പത്ര വാർത്ത ഏതാണ്? പാലക്കാടൻ ഭാഷയല്ലേ.
3: പാലക്കാടൻ പല പല ഭാഷകളുണ്ട്. വള്ളുവനാട് ഒറ്റ
7: ഭാഷകൾ ഉണ്ടെങ്കിലും പ്രിന്റിംഗ് ഭാഷ ഏതാണ്?
3: ഒരു വള്ളുവനാടൻ ഭാഷയായിട്ട് തോന്നിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തുള്ള ഒരു.
7: നമ്മൾ എന്തെങ്കിലും പറയും, എടുത്തിട്ട് ആള് പറഞ്ഞാൽ അത് പത്രത്തിൽ വരുമോ? വരില്ലല്ലോ.
3: ഇല്ല, വരില്ല.
7: അത് എന്ത് പറയും, നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കൂ എന്നല്ലേ വരുള്ളൂ.
3: അതെ അതെ, അച്ചടി ഭാഷ എനിക്ക് പാലക്കാടിന്റെ ഒരു സൈഡുള്ള ഭാഷ.
7: പാലക്കാട് വിട്ട് വേറെ ഭാഷ ഇല്ല.
3: ഇല്ല, വേറെ എല്ലാം ഓരോ നാടിന്റേതായിട്ടുള്ള ഒരു ഭാഷയാണ് അല്ലേ.
7: പാട്ട് പാടുന്നത് ഏത് ഭാഷയിലാണ് പാടുന്നത്?
3: പാലക്കാടൻ ഭാഷയിലാണോ?
7: പിന്നെ അതിന് സംശയമുണ്ട് കുട്ടി. ആ അതന്നെ പറയുന്നത്. പിന്നെ പിന്നെ എന്താ, തൃശ്ശൂർ ഭാഷയിലെ പാട്ട് പാടുന്നത്?
3: അത് ഒരിക്കലും അല്ല, അതല്ല.
7: തിരുവനന്തപുരം ഭാഷയിലെ പാട്ട് പാടുന്നത്?
3: അല്ല, അല്ല.
7: അത് പാലക്കാടൻ ഭാഷ.
3: പാലക്കാടനാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് വേണ്ട, ഡിവൈഡ് ചെയ്യണ്ടെന്നാണ് പക്ഷെ.
7: അതുകൊണ്ട് വേണ്ട എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടില്ല ആട്ടപ്പാടിയെന്നും പിന്നെ പറമ്പുക്കത്തൊക്കെ വരണമെങ്കിൽ വലിയ പാടാണ്, അവർക്കില്ല. എന്നാലും അത് വേണ്ടെന്നുള്ളതാണ് എന്റെ
3: വേണ്ടെന്നുള്ളതാണ് പക്ഷെ. ഓക്കെ ആവട്ടെ. പിന്നെ ആർക്കാ വിശ്വസ കൊടുക്കാനുള്ളത്?
7: ഇന്നത്തെ വിശ്വസ ബഷീർ, പിന്നെ ആലത്തൂർ ബഷീർ, ഗുരുവായൂരപ്പൻ, ബാലൻ, ജ്യോതി, ഗോപി, കണ്ണൻ, ശാന്തി, സത്യഭാമൻ, മാധവൻ, വത്സല, സൈഫുദ്ദീൻ, ഓമന, അങ്ങനെ
3: എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. എനിക്കിപ്പോഴും അതൊരു ഡൗട്ടാണ് കേട്ടോ, ഈ ഒരു മീഡിയ ലാംഗ്വേജ്, പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വരുന്ന മീഡിയ, ആ ലാംഗ്വേജ് ഏത് നാട്ടിലെ ലാംഗ്വേജ് ആണ്, ആരാണ് ആ ഒരു ലാംഗ്വേജ് എപ്പോഴും സംസാരിക്കുന്നത് എന്നുള്ളത് എനിക്കിപ്പോഴും ഡൗട്ടാണ്. ഇത് പാലക്കാടൻ സ്ലാങ്, പാലക്കാടൻ ഭാഷയാണ്. പാലക്കാടൻ സ്ലാങ് മീൻസ് നമ്മുടെ ഈ കിഴക്കൻ പ്രദേശങ്ങളിൽ കാണുന്ന ആ ഒരു സ്ലാങ് അല്ല, അതല്ലാതെ പാലക്കാട് ഈ ഒരു ഒറ്റപ്പാലം ഭാഗത്തൊക്കെ സംസാരിക്കുന്ന ഒരു സ്ലാങ് ആണ് എന്നാണ് കൃഷ്ണൻ ചേട്ടൻ പറയുന്നത്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ മീഡിയ ലാംഗ്വേജ് ഏത് ലാംഗ്വേജ്, ഏത് ഏത് നാട്ടിലെ ഭാഷയാണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
8: ഹലോ, ഗുഡ് മോർണിംഗ് സുഗിൽ.
3: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്? സുഖമായിട്ടിരിക്കുന്നു ഭാസ്കരൻ ചേട്ടാ?
8: പിന്നെന്താ
3: ബ്രേക്ക്ഫാസ്റ്റ്?
8: ഉപ്പുമാവ്.
3: ഉപ്പുമാവ് ഇഷ്ടമാണ്?
8: ഇഷ്ടമാണ്.
3: ഭാര്യ ഇനിയിപ്പോ ഭാര്യ ഇനി വെള്ളിയാഴ്ച ആണോ വരാറുള്ളത്?
8: ശനിയാഴ്ച
3: വരുള്ളൂ. ഓക്കെ. അപ്പൊ ഭാസ്കരൻ ചേട്ടന്റെ പക്ഷം എന്താണ്? പാലക്കാട് ജില്ല ഡിവൈഡ് ചെയ്യണോ
8: വേണ്ട എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം.
3: വേണ്ട,
8: വേണ്ടെന്ന് തന്നെയാണ്. കാരണം പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് സ്ഥലം, നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അട്ടപ്പാടി മറ്റേ ഒരുപാട് സ്ഥലങ്ങള്, നല്ല നല്ല സ്ഥലങ്ങളും പ്രകൃതിയും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ രണ്ടായി പിരിക്കണോന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വേണ്ട എന്നുള്ളത്
3: തന്നെയാണ്. വേറൊരു ഡിസ്ട്രിക്ട് അങ്ങനെ വേണ്ട, ഇത് മതി, പാലക്കാട് മതി അല്ലേ?
8: അതെ അതെ, പാലക്കാട് എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു മാതൃകയാണ് നമ്മുടെ പാലക്കാട്.
3: അതെ അതെ. അപ്പൊ അതുകൊണ്ട് വേണ്ട
8: എന്നാണ് എന്റെ അഭിപ്രായം.
3: ഓക്കെ. അല്ല, ഡിസ്ട്രിക്ട് വേറെ ആവുന്നേ ഉള്ളു, സ്ഥലങ്ങളൊക്കെ അവിടെ തന്നെ കാണും. പോവാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല.
8: പേര് മാറുമല്ലോ.
3: പേര് മാറുമല്ലോ. അപ്പൊ അതുകൊണ്ട് വേണ്ട അല്ലേ?
8: അതുകൊണ്ട് വേണ്ട എന്നാണ് എന്റെയും ഒരു അഭിപ്രായം.
3: അഭിപ്രായം. ഓക്കെ ഓക്കെ ആവട്ടെ. അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസ കൊടുക്കാനുള്ളത്? ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കണം.
8: താങ്ക്
3: യു സോ മച്ച്. സമയം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആണ്. അടുത്ത ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. അഹല്യ വിശ്വസിലൂടെ.

0: സമഗ്രപരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന. ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ. കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188 9090 9075.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റാണ്. പാലക്കാട് ജില്ലയെ രണ്ടാക്കി വിഭജിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കാം. ഹലോ.
6: ഹലോ, ഗുഡ് മോർണിംഗ്.
5: വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: സുലൈ
5: അനിക്കോട്. കുറച്ച് ദിവസമായി നമ്മൾ സംസാരിച്ചിട്ടല്ലേ. ആണല്ലേ, രാവിലെ കളിയാണ്. ഇന്നെന്ത് പറ്റി വിളിക്കാൻ?
6: ഇന്ന് ഫ്രീ ആയിരിക്കുന്നു, കളിയില്ല.
5: അപ്പൊ അതുകൊണ്ട് വിളിച്ചു. ഓക്കെ,
6: അതുകൊണ്ട് കേൾക്കുന്നു.
5: എനിക്ക് മറ്റെന്തിനേക്കാളും വലുതാണ് വേൾഡ് കപ്പ്, ഫുട്ബോൾ അല്ലേ? അങ്ങനെയല്ലേ,
6: ഫുട്ബോൾ
5: അതെ. പ്രത്യേകിച്ച് മലപ്പുറംകാരുടെ
6: പ്രത്യേകിച്ച് വേൾഡിലെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകർ അർജന്റീനയിലും ബ്രസീലും അല്ല, മലപ്പുറത്താണ്.
5: കേരളത്തിലാണ്?
6: കേരളത്തിലാണ് ലോകത്തെ.
5: ഓക്കെ, അപ്പൊ സുലൈച്ച ഏതാ ടീം ഏതാ? ടീം
6: എന്റെ ഇഷ്ട ടീം അർജന്റീന.
5: അർജന്റീന. മെസ്സി ഭയങ്കര റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
6: റെക്കോർഡുകളുടെ കൂട്ടുകാരൻ.
5: അതെ, റെക്കോർഡുകളുടെ രാജകുമാരനാണ് അല്ലേ.
6: ഇത്തവണ
5: വേൾഡ് കപ്പ് അടിക്കോ? എന്താണ് അഭിപ്രായം?
6: മിക്കവാറും സാധ്യത കാണുന്നുണ്ട്.
5: സാധ്യത
6: ഉരുണ്ട സാധനങ്ങളെ എങ്ങോട്ട് വേണമെങ്കിലും അത് ഉരുണ്ട് പോവാലോ.
5: അതെ, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഒരു രണ്ടാമതും വേൾഡ് കപ്പ്
6: സാധ്യത കാണുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് കഴിഞ്ഞ അതേ വേൾഡ് കപ്പിന്റെ പരിൽ ആവർത്തിക്കുന്നില്ല.
5: ആവർത്തിക്കും അല്ലേ.
6: ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ് തന്നെ വീണ്ടും വരുന്നതിലൊരു
5: കണക്കൂട്ടിലുണ്ട്.
6: ടീമാണ് ഇപ്പൊ ഏറ്റവും നല്ല രണ്ട് ടീമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുവരെ എല്ലാ കളിയും കണ്ടു, ഞാൻ ഒന്നോ രണ്ടോ കളി ഒഴികെ ബാക്കി എല്ലാം
5: കണ്ടിട്ടുണ്ട്. പുലർച്ചെ 12:30 കളിയില്ലേ?
6: ആ, ഇനി ഇനി അങ്ങോട്ടൊക്കെ 10:30, 12:30, 2:00 രാവിലെ കഴിഞ്ഞല്ല.
5: ഓക്കെ, അതൊക്കെ നമ്മള് ഉറക്കൊക്കെ ഒഴിച്ച് കാണണമെങ്കിൽ അത് അത്രയും ഇഷ്ടമായിരിക്കണം.
6: അത് അത്രയും ഇഷ്ടമാണ്. ഞാനൊക്കെ കിലോമീറ്ററുകൾ നടന്നു പോയി കണ്ടൊരു കാര്യം ചെറിയ പ്രായത്തില്.
5: ഓക്കെ ഓക്കെ, അത് ഈ ഓരോ വേൾഡ് കപ്പ് വരുമ്പോഴും അതിങ്ങനെ ഓർമ്മ വരും അല്ലേ. ഓരോ വേൾഡ് കപ്പ് വരുമ്പോഴും ഇങ്ങനെ ഓർമ്മ വരില്ലേ, ആ കഥകളൊക്കെ പറയാറില്ലേ.
6: എന്താ, ഓർക്കാതെ. അന്ന് ഇവിടെ അടുത്തൊന്നും വീട്ടിന്ന് 8 കിലോമീറ്റർ അപ്പുറത്തൊരു ടി വി ഉള്ളു, എന്റെ ചെറിയ പ്രായത്ത് കുട്ടിക്കാലത്ത്. ഇന്നിപ്പോ നമ്മളെ കയ്യിൽ തന്നെ ഫോണുണ്ട്,
5: ടിവിണ്ട്,
6: ക്ലബില് ടിവിണ്ട്, അടുത്തടുത്ത് എല്ലാ വീട്ടിലും ടി വി ഉണ്ട്. അന്നതൊന്നുമില്ല.
5: ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും നല്ല മത്സരങ്ങൾ കാണാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ആഗ്രഹം പോലെ അർജന്റീന വേൾഡ് കപ്പ് വിൻ ചെയ്യട്ടെ, വീണ്ടും വിൻ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ.
6: താങ്ക് യു, താങ്ക് യു.
5: അപ്പൊ സുലൈ ചേട്ടാ പറയൂ, പാലക്കാട് ജില്ലയെ രണ്ടായി വിഭജിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം?
6: പാലക്കാട് ജില്ല രണ്ടായി വിഭജിക്കപ്പെടുന്നുണ്ടോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ?
5: അല്ല, അങ്ങനെയുള്ള ടോക്സ് ഒക്കെ നടക്കുന്നുണ്ടോ, അതിന്റെ ആവശ്യം ഉണ്ടോ എന്നാണ് ചോദ്യം. വെച്ച് കഴിഞ്ഞാൽ അത് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് പറയില്ല.
6: മലപ്പുറം ജില്ല രണ്ടായി വിഭജിക്കണം.
5: അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? മലപ്പുറം ജില്ല രണ്ടായി വിഭജിക്കണം
6: എന്നുള്ളത് ജില്ലയാണ്.

0: ജനങ്ങൾ കൂടുതലാണ്. അപ്പോ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കിട്ടും, കാരണം ഒരു ജില്ലക്ക് കിട്ടുന്നത് രണ്ട് ജില്ലക്ക് കിട്ടില്ലേ.
1: അതെ അതെ,
0: അങ്ങനെ സൗകര്യമാണ്,
1: സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. പാലക്കാട് ജില്ല ഇപ്പോ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ്.
0: കുറിച്ച് എനിക്ക് അതിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടൊന്നും അറിയില്ല, അതേ കുറിച്ച് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമല്ല,
1: അഭിപ്രായമില്ല. അപ്പൊ അതുകൊണ്ട് ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കാ വിശേഷം അറിയിക്കാനുള്ളത്?
0: എല്ലാ മലയാളികൾക്കും, കേട്ടോണ്ടിരിക്കുന്ന മുഴുവൻ മലയാളികൾക്കും നല്ല ദിവസം, മഴ പെയ്യുന്നുണ്ട് ഇപ്പോ.
1: ഓക്കെ, അപ്പൊ മഴ ഇനിയും പെയ്യട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. വിളിച്ച സുലേ ചേട്ടനാണ്. അപ്പോൾ പുള്ളിക്കാരത്തോട് അടുത്തപ്പോൾ പുള്ളിക്കാരെ കുറിച്ച് വലിയ ധാരണയില്ല, പാലക്കാട് ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ അറിയാൻ സാധ്യതയില്ല. അറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അത് എത്രത്തോളം പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയും ഡിസ്റ്റൻസ് ആണെന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ സുലേ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്, ഇങ്ങനെ ഒരു ജില്ലയ്ക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എല്ലാ കാര്യങ്ങളും രണ്ട് ജില്ലയാവുന്ന സമയത്ത് രണ്ട് ജില്ലയ്ക്ക് കിട്ടും, കുറച്ചുകൂടെ വികസന പ്രവർത്തനങ്ങൾ നടക്കും, അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. ഓക്കെ, അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ആരാണ്?
2: ഗുരുവായൂരപ്പൻ
1: തിരുവല്ലാമല. തൃശ്ശൂരുകാരനൊക്കെ ആണെങ്കിലും പാലക്കാടിന്റെ ഒരു ചായ ഉള്ളത് കൊണ്ട്
2: തൊട്ടടുത്ത് കിടക്കുന്നു. പിന്നെ പാലക്കാട് ജില്ലയെ കുറിച്ച് കുറച്ച്
1: അറിയുന്നത് കൊണ്ടും
2: പിന്നെ മക്കളൊക്കെ പാലക്കാട് ജില്ലയിലെ.
1: പാലക്കാട് ജില്ല, നിങ്ങൾ രണ്ട് ജില്ലകളിലായിട്ടാണല്ലേ?
2: അതെ അതെ അതെ.
1: ഒരു കാലെടുത്ത് വെച്ചാൽ പാലക്കാട് ജില്ല, ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല അല്ലേ?
2: തീർച്ചയായിട്ടും അധികം ബന്ധം പാലക്കാട് ജില്ലയായിട്ടാ.
1: പാലക്കാട് ബന്ധം പാലക്കാട് ജില്ലയായിട്ടാണല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഈ തൃത്താല ഭാഗത്തൊക്കെ തൃശ്ശൂർ ജില്ല മലപ്പുറം ആ ഒരു ഭാഗമായിട്ടല്ലേ ബന്ധം അല്ലേ?
2: അതെ അതെ അതെ അതെ. എന്തറിയോ, അത് പാലക്കാട് ജില്ല ആയാലും ഈ തൃത്താലയൊക്കെ മറ്റേ ഭാഷകള് പാലക്കാട് ജില്ലയല്ല.
1: അല്ല, അത് പാലക്കാട് ജില്ലയാണെന്ന് നമുക്ക് ജസ്റ്റ് പേരിന് പറയാന്നേ ഉള്ളൂ,
2: അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. കാരണം അധികം പകുതി അവിടെ ലാംഗ്വേജ് വരുന്നത് ആ തൃശ്ശൂർ ഭാഷ.
1: തൃശ്ശൂർ ഭാഷയുണ്ട് മലപ്പുറത്തെ ഒരു ഇത് വരും,
2: അങ്ങനെ അങ്ങനെ ഒരു ഭാഷയുണ്ട്.
1: അങ്ങനെ പട്ടാമ്പി ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പട്ടാമ്പി പാലക്കാട് ജില്ലയിലാണോ എന്ന് തോന്നിപ്പോവും പോയി കഴിഞ്ഞാൽ, അത് വേറൊരു വേൾഡാണ്.
2: ഞാൻ തൃശ്ശൂർ ജില്ല ആയാലും നമുക്ക് തൃശ്ശൂർ ഭാഷ
1: വരില്ല,
2: ഞങ്ങൾ ഇവിടുത്തെ ഭാഷയാണ് പറയാറ്.
1: തിരുവല്ലാമല ഭാഷയാണല്ലേ?
2: അതെ അതെ, തിരുവല്ലാമലത്തെ ഭാഷയാണ്. തിരുവല്ലാമല അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഞാൻ പറയുന്ന മലയാളം വരുള്ളൂ,
1: മലയാളമാണ്.
2: പിന്നെ ഈ പാലക്കാട് ജില്ലയിലാണ് ഒരുപാട് ലാംഗ്വേജ് വരുന്നത്.
1: എനിക്കും തോന്നിയിട്ടുണ്ട് പല പല പല ലാംഗ്വേജ് സ്ലാങ് ഉണ്ട് അല്ലേ?
2: ഓ, ഒരുപാടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ പെരിങ്ങോട്ട് കുറിച്ച് ഈ ഭാഗങ്ങളിലൊക്കെ അടുത്താണ്, അതൊക്കെ പാലക്കാട് ജില്ല. അവിടെ പറയുന്നത് തന്നെ മാറ്റമാണ്.
1: മാറ്റമുണ്ട്.
2: അതെ, പാലക്കാട് പറയുന്ന മാതിരിയല്ല, പാലക്കാടിൽ പറയുന്ന ഭാഷയേ അല്ല അവിടെ. അതുപോലെ തൃശ്ശൂർ ആ പറഞ്ഞ ഒറ്റപ്പാലം തൃത്താല ആ ഭാഗങ്ങളിലൊക്കെ പറയുന്നതൊക്കെ ഭാഷയൊക്കെ
1: വേറെയാണ്. ഓക്കെ, അപ്പൊ എന്താണ് അഭിപ്രായം പാലക്കാട് ജില്ല?
2: അഭിപ്രായം അത് നല്ലൊരു ജില്ലയാണ്. അതായത് ഈ പാലക്കാടിനെ വിഭജിച്ചാൽ ആ പാലക്കാടിന്റെ ഇതന്നെ നഷ്ടപ്പെടും,
1: ഭംഗി നഷ്ടപ്പെടും,
2: ഭംഗി നഷ്ടപ്പെടും. ഒരുപാട് കാണാനും കേട്ട് നമുക്ക് ഒരുപാട് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ
1: അല്ല, നമ്മൾ വിഭജിച്ചു കഴിഞ്ഞാലും ജില്ല അവിടെ തന്നെ ഉണ്ടാവും,
2: ജില്ല ഉണ്ടാവും. എന്നാൽ ആ ഒരു ഇത് കിട്ടും തോന്നിയില്ല. എന്തായാലും അത് പാലക്കാട് ജില്ലയിലെ പിടിച്ചു രണ്ടാക്കണെങ്കിൽ എനിക്ക് അതിനോട് താല്പര്യമില്ല.
1: താല്പര്യമില്ല, ഓക്കെ. അതാണ് അഭിപ്രായം അല്ലേ?
2: അഭിപ്രായം, എന്റെ അഭിപ്രായം.
1: അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
2: ആശംസ നമ്മളെ സഹദേവൻ ചേട്ടൻ, കൃഷ്ണേട്ടൻ, സൈസീൻ ചേട്ടൻ, മാധവൻ ചേട്ടൻ, പിന്നെ ജ്യോതിപ്പാറ, അങ്ങനെ
1: എല്ലാ കുറച്ചുപേരും. ചേട്ടൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ചേട്ടൻ തിരുവല്ലാമലക്കാരനാണല്ലോ, അപ്പൊ ചേട്ടൻ എന്തിനും ഏതിനും ആശ്രയിക്കുന്നത്? പാലക്കാട് ജില്ല പാലക്കാട് ടൗണിനെയാണോ അതോ തൃശ്ശൂർ ടൗണിനെയാണോ? തൃശ്ശൂർ ടൗൺ. അതുകൊണ്ടാ അതുകൊണ്ടാ. ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. അപ്പൊ തിരുവല്ലാമലക്കാരനാണ്, തൃശ്ശൂർകാരനാണ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയെ വിഭജിക്കേണ്ട, അതിന്റെ ഭംഗി അങ്ങ് നഷ്ടപ്പെടുമെന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാ ഭംഗി നഷ്ടപ്പെടുക? ഭംഗി നഷ്ടപ്പെടുന്നില്ല, വേറൊരു പേരിലായിരിക്കും. പാലക്കാട് ജില്ല എന്ന് പറയില്ല, വേറെ വള്ളുവനാട് ഡിസ്ട്രിക്ട് എന്നോ വള്ളുവനാട് ഡിസ്ട്രിക്ട് വേണമെന്നാണ് ഒറ്റപ്പാലം വള്ളുവനാട്ടുകാരൊക്കെ പറയുന്നത്. വള്ളുവനാട് നല്ല പേര് കേൾക്കാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. ഇതൊക്കെ പാലക്കാട് ജില്ലയിലാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനം ഉണ്ടാവുമല്ലോ, ആ അഭിമാനം അങ്ങ് മാറി കിട്ടും, അതാണ് സത്യം. ഓക്കെ, അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
1: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
3: സുഖമായിട്ടിരിക്കുന്നോ
1: ചേട്ടാ?
3: ഓ, സുഖമായിട്ടിരിക്കുന്നു.
1: നല്ല തണുപ്പുണ്ട്, എപ്പോഴും ആ തണുപ്പ് ഉണ്ടാവട്ടെ. അപ്പൊ പറയൂ, പാലക്കാട് ജില്ലയെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ?
3: അതിലിപ്പോ എനിക്കൊരു ഇരുമനസ്സാണ്.
1: അച്ഛ, രണ്ട് മനസ്സാണ് അല്ലേ?
3: അതെ,
1: ഇരുമനസ്സാണ്. ഓക്കെ, ശരി, ഏതെങ്കിലും ഒരു മനസ്സ് പറയൂ, കേക്കട്ടെ ഞാൻ. രണ്ടും കൂടെ പറയാൻ പറ്റില്ലല്ലോ.
3: ഇപ്പൊ ഭാരതപ്പുഴയുടെ കിടപ്പ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത് വേണ്ട, കാരണം ചൂടപ്പുഴയും മറ്റേതുമാണിപ്പോ കുന്തിപ്പുഴയും കൂടിയിട്ടാണ് വരണത്, ഒരു ഒരു ഇത് വരണത്.
1: അല്ല, പുഴയൊക്കെ തന്നെ ഒഴുകി പോവും ഡിസ്ട്രിക്ട് വിഭജിച്ചാലും. ഇപ്പൊ നമ്മളുടെ ഭാരതപ്പുഴ മലപ്പുറം പോകുന്നുണ്ടല്ലോ, അതിപ്പോ ഡിസ്ട്രിക്ട് വേറെയാണെന്ന് പറഞ്ഞാൽ മാറിപ്പോകുന്നില്ല പുഴ.
3: അത് അതിലൂടെ ഈ പുഴയിലൂടെയാണ് സംസ്കാരം വന്നിരിക്കുന്നത്.
1: ഓക്കെ, ആ സംസ്കാരം സംസ്കാരം പോകുന്നു പറഞ്ഞിട്ടാണ് വിഭജിക്കണ്ടെന്ന് പറയുന്നത്.
3: അതാണ് അതാണ് ഒരു ഇപ്പൊ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇപ്പോ ആ സംസ്കാരത്തിന് വ്യത്യാസമായിട്ടാണ്.
1: ഓക്കെ,
3: അപ്പൊ സംസ്കാരം കൊണ്ടു നടക്കുന്നതിനെക്കാട്ടിലും ഇന്നിപ്പോ അവരുദ്ദേശിക്കുന്ന അവരവരുടെ കാര്യങ്ങളാണ്, കുടുംബക്കാരുടെയും മറ്റേ പഠിപ്പ് അങ്ങനെയുള്ള വിദ്യാഭ്യാസം.
1: ഒരു കാര്യം കുറച്ച് സിമ്പിൾ ആയിട്ട് പറയാവോ മനസ്സിലാവുന്ന രീതിയിൽ? ഇത് കുറച്ച് കൂടി പോയില്ലേ നമുക്ക്? എനിക്കത് ക്ലിയർ ആവുന്നു, വ്യക്തമാവുന്നില്ല. കുറച്ചുകൂടെ നാളെ ഭാഷയിൽ പറയാവോ?
3: ശരിക്കും അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം സംസ്കാരവും ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും തമ്മിൽ വളരെ അന്തരമുണ്ട്, അതാണ് ഈ പ്രശ്നം വരുന്നത്.
1: ഓക്കെ, എല്ലാം മനസ്സിലായിരിക്കുന്നു. ഇന്ന് ആർക്ക് ആശംസ കൊടുക്കാനല്ലേ?
3: കാരണം പഴയ സംസ്കാരവും ഇപ്പോഴത്തെ ജീവിതയും അജഗതാന്തരം
1: മാറ്റുണ്ട് മാറ്റുണ്ട്. വളരെ ശരിയാണ്. അപ്പൊ ചേട്ടാ, ഇന്ന് ബിസിനസ് ആർക്കാ കൊടുക്കാനല്ലേ?
3: അത് ഇന്നിപ്പോ ബിസിനസ്സുമായിട്ട്. അപ്പൊ ബിസിനസ്സിന് ഇപ്പൊ എന്താണ് ഇപ്പൊ അങ്ങനത്തെ കാര്യം നടത്തുക? ഇന്നിപ്പോ കാലത്തെ ഇന്നത്തെ സിറ്റുവേഷൻ എല്ലാം ഗവൺമെന്റ് കേന്ദ്രീകൃത ഫിനാൻസ് ആയാലും ശരി, ബാങ്ക് ആണെങ്കിലും ശരി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് ഗവൺമെന്റുമായിട്ടുള്ളത് മനുഷ്യ ജീവിത അതുപോലെ കുടുംബ ജീവിതത്തിന്റെ ഇതുള്ളത്. അപ്പൊ അവര് അവർക്ക് ആ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക തന്നെ വേണം.
1: ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ഇന്ന് വിഷസ് ആർക്കാ കൊടുക്കാനുള്ള ചേട്ടാ? എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. ഇതിപ്പോ ഞാൻ സന്ദേശത്തിൽ ശ്രീനിവാസനോടോ ആ ശങ്കരാടിയോടോ ആ ഒരു ചോദ്യം ചോദിക്കുന്നില്ലേ, എന്തുകൊണ്ട് തോറ്റു എന്ന് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ഡയലോഗാണ് എനിക്കിപ്പോ ചോദിക്കാൻ തോന്നുന്നത്. ഇപ്പൊ ചേട്ടൻ കുറച്ച് വളരെ വിശദമായിട്ട് പല പല വാക്കുകളൊക്കെ ചേർത്ത് അങ്ങ് മനസ്സിലാവാത്ത ആ ലാംഗ്വേജിൽ അങ്ങ് പറഞ്ഞു. എന്തായാലും ഭരണപരമായിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്, പക്ഷെ സംസ്കാരത്തിന്റെ ബേസിൽ അതങ്ങനെ ചെയ്യരുത് എന്നാണ് സത്യനാരായണ ചേട്ടന്റെ പക്ഷം. കൊള്ളാം, എന്തായാലും ആ ഉത്തരം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒന്ന് രണ്ട് മെസ്സേജസ് വായിക്കാം. അടുത്ത മെസ്സേജ് ലീല ടീച്ചറുടെ മെസ്സേജാണ്. സുപ്രഭാതം സുനിൽ. ഒരു ജില്ലയാണെങ്കിലും വിവിധ സംസ്കാരങ്ങളും ഭാഷയും പ്രകൃതി വൈവിധ്യങ്ങളും നിറഞ്ഞ നമ്മുടെ പാലക്കാടിനെ വെട്ടിമാറ്റുന്നതിൽ ഒട്ടും താല്പര്യമില്ല. പക്ഷേ താലൂക്കുകളുടെ എണ്ണം കൂട്ടി ജനങ്ങൾക്ക് സൗകര്യം ഒരുക്കിയാൽ നല്ലതാണ്. നെല്ലിയാമ്പതി, പറമ്പിക്കുളം തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവർ താലൂക്ക് ആസ്ഥാനത്ത് വരാൻ നമ്മുടെ ചിറ്റൂർ വരണം. അതുപോലെ അട്ടപ്പാടിക്കാർ ചുരം ഇറങ്ങി മണ്ണാർക്കാട് വരണം. അതുകൊണ്ട് താലൂക്കുകൾ കൂട്ടുന്നതാണ് ഉചിതം. പിന്നെ അത്യാവശ്യത്തിന് മാത്രം ജില്ലാ ആസ്ഥാനത്ത് എത്തിയാൽ മതിയല്ലോ ശുഭദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടില്ലേ ടീച്ചർ? അത് ശരിയാണ്, താലൂക്കുകളുടെ എണ്ണം കൂട്ടണം. ഇപ്പൊ നെല്ലിയാമ്പതി, പറമ്പിക്കുളം ഇവിടെയുള്ള ആളുകളൊക്കെ താലൂക്കിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് നീഡാണ്. ഇപ്പൊ പഞ്ചായത്തിന് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് കഴിഞ്ഞാൽ പിന്നെ താലൂക്കിലേക്ക് വരേണ്ടി വരും. ഒരു ഒരു ചെറിയ കാര്യത്തിന് വരെ താലൂക്കിലേക്ക് വരേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ താലൂക്കുകളുടെ എണ്ണം കൂട്ടണമെന്നാണ് ലീല ടീച്ചറുടെ പക്ഷം. ജില്ല വിഭജിക്കുന്നതിൽ താല്പര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
4: ഹലോ,
1: ഗുഡ് മോർണിംഗ്. ആരാണ്?
4: ഗുഡ് മോർണിംഗ്. ബൈജു ചെങ്ങറ.
1: ബൈജു ചേട്ടാ, സുഖമായിട്ട് പോകുന്നോ?
4: സുഖമായിരിക്കുന്നു സുനിൽ,
1: സുഖമായിട്ടിരിക്കുന്നു.
4: മഴയില്ല, വളരെ കുറവാണ്.
1: കുറവാണ് അല്ലേ?
4: ആ, ചില ദിവസം പെയ്യും. ഇന്നലെ ഇപ്പം കുറച്ച് മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് നല്ല വെയിലാണ്.
1: നല്ല വെയിലാണ് അല്ലേ? ഇവിടെ വെയിൽ തന്നെയാണ്. ഇന്ന് രാവിലെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു പാലക്കാട്. ഓക്കെ, അപ്പൊ കണ്ണൂരുകാരനാണ് എങ്കിലും പാലക്കാട് ജില്ലയെ വിഭജിക്കുന്നതിനോട് എന്താണ് പക്ഷം?
4: പാലക്കാടിനോട് വളരെയേറെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോ ഭൂമിശാസ്ത്രപരമായിട്ടും അതിനെ കാണാനും ഒക്കെ നല്ല രസമുള്ളതാണ്. പക്ഷെ ജനങ്ങളെ സൗകര്യം കണക്കിലെടുത്താല് അവർക്ക് വിവേചനം കൊണ്ട് ഗുണമുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. കാരണം രണ്ട് വശങ്ങളിലും ഉണ്ടാവില്ലേ? അപ്പൊ അതാ ജനങ്ങൾക്ക് വേണ്ടിട്ടാണല്ലോ. അപ്പൊ അവരുടെ സൗകര്യത്തിനനുസരിച്ച് വിഭജിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം.
1: ഓക്കെ, അപ്പൊ വിഭജിക്കട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. പ്രശ്നമില്ല,
4: പക്ഷെ സത്യനാരായണായിട്ടും പറഞ്ഞപ്പോ ഇത് ഇത്രയും പ്രശ്നമാണെന്ന്.
1: അതെ അതെ, എനിക്കും അങ്ങ് ഇത്രയും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ ഒരു അന്തരമുണ്ട് എന്നത് എനിക്ക് മനസ്സിലായി. അതിന് ഓർമ്മലാക്കാനായിട്ട് പക്ഷെ നടന്നില്ല. എന്താ ചെയ്യാ?
4: ഞാൻ ആദ്യം കേട്ടപ്പോ ടോപ്പിക് വളരെ സിമ്പിൾ ആയിരുന്നു, പക്ഷെ ചേട്ടൻ പറഞ്ഞതിന്
1: കുറച്ച് ടെറിബിൾ ആയില്ലേ?
4: ഓക്കെ ഓക്കെ.
1: അപ്പൊ ചേട്ടാ, ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
4: എല്ലാവർക്കും, പ്രിയപ്പെട്ട അഹലേക്കും നമ്മളോട് വിളിച്ച് കേട്ട് കേട്ട് കൂട്ടോടുന്നവർക്കെല്ലാവർക്കും.
1: ഓക്കെ, അപ്പൊ ചേട്ടനും ഫാമിലിക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ.
4: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്. ബൈജു ചേട്ടൻ കണ്ണൂരുകാരനാണെങ്കിലും ഭരണപരമായ ആവശ്യങ്ങൾ ജനങ്ങളുടെ സൗകര്യാർത്ഥം അങ്ങനെ രണ്ടാക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നാണ് കണ്ണൂരുകാരന്റെ പക്ഷം. ഓക്കെ, അപ്പോ ബൈജു ചേട്ടനും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള നേരം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു ട്രാക്കാണ്. നിങ്ങൾ മെസ്സേജ് അയക്കൂ, മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോ പാലക്കാട് വിഭജിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകളൊക്കെ ചേർത്ത് മെസ്സേജ് വളരെ പെട്ടെന്ന് പെട്ടെന്ന് അയക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ട്രാക്കാണ് വരാൻ പോകുന്നത്. 5 മിനിറ്റ് 15 സെക്കൻഡ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്. എൻജോയ് ചെയ്യാമഹല്യ വിശ്വസിലൂടെ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൌകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോ സമയം 8 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിഷസ് ആണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ
4: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
4: മനോഹരൻ മേലേ പോക്കാൻ.
3: മനോഹരൻ ചേട്ടാ, മനോഹരമായി പോകുന്നു ജീവിതമൊക്കെ?
4: അതെ, കുഴപ്പമില്ല, നന്നായി തന്നെ പോകുന്നുണ്ട്.
3: ഫസ്റ്റ് ടൈം ആണോ സംസാരിക്കുന്നത്? നേരത്തെ
4: ഞാൻ ആദ്യ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു.
3: എന്നോട് സംസാരിക്കുന്നത്? അതെ
4: അതെ.
3: എന്താ ചെയ്യുന്ന ചേട്ടൻ?
4: ഞാൻ ബാങ്കിൽ സെക്യൂരിറ്റി സ്റ്റാഫ് ആയിട്ട്.
3: സെക്യൂരിറ്റി സ്റ്റാഫ് ആണ്? ഏത് ബാങ്കിലാണ്?
4: കനറാ ബാങ്ക് ആണ്.
3: കനറാ ബാങ്ക് ആണ്? രാത്രിയാണോ? രാത്രി ഉറങ്ങാനൊക്കെ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഉറക്കം ഒഴിച്ചിരിക്കണം അല്ലേ? കള്ളന്മാരൊക്കെ വരാറുണ്ടോ? ഇല്ല, വരാറില്ല. എങ്കിലും സംശയാസ്പദമായിട്ട് ആരെങ്കിലും
4: അങ്ങനെ
3: പ്രശ്നക്കാരൊന്നും ഇവിടെ ഇല്ല അല്ലേ? ഓക്കെ ആവട്ടെ. അപ്പോ പറയൂ മനോഹരൻ ചേട്ടാ, പാലക്കാട് ജില്ല വിഭജിക്കണോ? ജനസംഖ്യാടിസ്ഥാനത്തില് അതുപോലെ തന്നെ ആളുകളുടെ സൗകര്യാർത്ഥം അല്ലേ എല്ലാം ഉണ്ട്.
4: അവസാനമായിട്ട് വിഭജനം ഉണ്ടായത് 1984 കാസർഗോഡായിരുന്നു.
3: കാസർഗോഡായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു വിഭജനം ഉണ്ടായിട്ടില്ല കുറെ കാലം.
4: അതെ അതെ. പിന്നെ കുറെ ഇത് പോയിട്ടുണ്ട്. താലൂക്കുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട്, പട്ടാമ്പി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജില്ല അവസാനമായിട്ട് 1984.
3: ഓക്കെ, ഒരുപാട് വർഷങ്ങളായി.
4: വിഭജനം എന്ന് പറഞ്ഞപ്പോ നമ്മളിപ്പോ ദൂരെ വരുന്നല്ല, ഇപ്പൊ വന്നിട്ട് എന്താ പറയാ, ടെക്നിക്കൽ പരമായിട്ട് ഒരുപാട് സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ നമുക്ക് സർക്കാർ ആവശ്യങ്ങൾക്ക് വരികയാണ്, ഓൺലൈൻ സംവിധാനം
3: വഴിയൊക്കെ
4: അങ്ങനെ കുറച്ചുകൂടെ സൗകര്യപ്പെടുത്തി കഴിഞ്ഞാല്, പലതും കിട്ടുന്ന തരത്തിലുള്ള സൗകര്യപ്പെടുത്തി കഴിഞ്ഞാല് നമുക്കിങ്ങനെ ദൂരെ യാത്രകൾ ആവശ്യം വരില്ല.
3: എന്തിനും ഏതിനും ഈ ഓഫീസുകൾ കയറി ഇറങ്ങുന്ന പരിപാടി അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇത്രയും യാത്രകളൊക്കെ ഒഴിവാക്കുക അല്ലേ?
4: അതെ അതെ അതെ.
3: ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല അല്ലേ? വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി.
4: അതെ അതെ അതെ. ഓക്കെ, സൗകര്യം ജനങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ
3: ചെയ്താൽ മതി. അപ്പൊ മനോഹരൻ ചേട്ടൻ, ഇന്ന് ആർക്കാണ് ആശംസകൾ കൊടുക്കാനുള്ളത്?
4: ആശംസകള് സുഹൃത്ത് പ്രിയപ്പെട്ട സുരേഷ്.
3: സുരേഷ്, ഓക്കെ, അദ്ദേഹത്തിന് ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചേട്ടനും ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷയുന്നു കേട്ടോ.
4: താങ്ക്
3: യു സോ മച്ച്. വീണ്ടും വിളിക്കണേ. വിളിച്ചത് മനോഹരൻ ചേട്ടനായിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞത് അതിന്റെ ആവശ്യമില്ല, ജനങ്ങൾക്ക് സൗകര്യപ്രദമാവുന്ന രീതിയിൽ ഓൺലൈൻ ഡിജിറ്റൽ ആ ഒരു സർവീസൊക്കെ കൂടുതലാക്കുകയാണെങ്കിൽ ഈ യാത്രകളൊക്കെ ഒഴിവാക്കാൻ പറ്റുമല്ലോ എന്നാണ്. പക്ഷം ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിന്, എങ്കിലും ഈ ഒരു ഭാഗത്ത് അങ്ങ് നിൽക്കുന്നു, ഉറച്ചു നിൽക്കുന്നു. മനോഹരൻ ചേട്ടനും ഒരു മനോഹരമായ ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് പത്രത്തിലേക്ക് പോവാം കേട്ടോ. സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റായി. നമ്മുടെ ഫൈനൽ കോളും അവസാനിച്ചു. ഓക്കെ, നമുക്കിനി പത്രങ്ങളിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നോക്കാം. വൈദ്യുതി നിയന്ത്രണം ഉണ്ടല്ലേ, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ അല്ലേ, നമ്മൾ ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയമായിരിക്കാം, ചിലപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം, കൃത്യസമയമില്ലല്ലോ. പണ്ടൊക്കെ ഇങ്ങനെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുമ്പോൾ 7 മണി, 7:30, 8 മണി, 8:30 അങ്ങനെ കറക്റ്റ് സമയം നമുക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇപ്പൊ ആ സമയം അറിയാത്തത് കൊണ്ട് എപ്പോഴാ കറണ്ട് പോവാന്നറിയില്ല. അപ്പൊ വൈദ്യുതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറയാനുള്ളത്. സംസ്ഥാനത്താകെ KCB കടുത്ത വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. 15 മിനിറ്റ് വീതം നിയന്ത്രിക്കേണ്ടി വരുമെന്നാണ് അറിയിച്ചതെങ്കിലും പല തവണകളായി 3/4 മണിക്കൂറോളം വൈദ്യുതി നിയന്ത്രിക്കുന്നുണ്ട്. വൈകിട്ട് 6 മുതൽ 12 വരെ മാത്രമല്ല, അതിനു മുമ്പും ശേഷവും വൈദ്യുതി മുടങ്ങുന്നതായി പരാതിയുണ്ട്. ചൊവ്വാഴ്ച വരെ ഇതേ രീതിയിൽ തുടരും. ബുധനാഴ്ച മുതൽ 150 മെഗാവാട്ട് അധികമായി വാങ്ങുന്നുണ്ട്. ഇതോടെ വ്യാപകമായ നിയന്ത്രണം ഒഴിവാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ മഴ കുറഞ്ഞാൽ നിയന്ത്രണം തുടർന്നേക്കും. അപ്പൊ മഴ കുറയുന്ന സമയത്ത് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് KCB പറയുന്നത്. ശരിയാട്ടോ, വൈകിട്ട് 6 മുതൽ 12 മണിവരെയാണ്. ഇപ്പോ ഒരു 10 മണിവരെയൊക്കെ വൈദ്യുതി നിയന്ത്രിക്കും, വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മളിങ്ങനെ ഉറങ്ങാനൊക്കെ കിടന്നതിന് ശേഷം വൈദ്യുതി പോകുമ്പോൾ, കറണ്ട് പോകുന്ന സമയത്ത് പിന്നീട് നമ്മുടെ ആ ഉറക്കം അങ്ങ് നഷ്ടപ്പെടും, ആ ഫ്ലോ അങ്ങ് പോയി കിട്ടും അല്ലേ. അപ്പൊ അങ്ങനെ അതെനിക്കൊരു വലിയ റിക്വസ്റ്റ് ആണ് കേട്ടോ. പലപ്പോഴും അങ്ങനെയാണ്, ഞാൻ ഉറങ്ങിയ ശേഷം ഇങ്ങനെ ഒരു 10:30 ആവുമ്പോൾ ഇങ്ങനെ ഉറങ്ങിയ ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ കറണ്ട് പോവുക. പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറങ്ങില്ലല്ലോ, ചൂടെടുത്ത് ഉറങ്ങില്ല. പിന്നെ മൊത്തത്തിൽ ആ ഒരു ഉറക്കത്തിൻ്റെ ആ ഫ്ലോ അങ്ങ് പോയി കിട്ടും. എന്തായാലും വൈദ്യുതി നിയന്ത്രണം ഉണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ സംസ്ഥാനത്ത് മഴ കനക്കുമെന്നൊരു വാർത്തയുണ്ട്. തിങ്കളാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും, ചൊവ്വാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യത. അയ്യോ, പാലക്കാടല്ലേ. ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിൽ നിന്ന് വിളിച്ച വൈദ്യുചാടൻ പറഞ്ഞത് ഇവിടെ നല്ല വെയിലാണെന്നാണ് പറഞ്ഞത്, മഴ പെയ്യുമായിരിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ തിങ്കളാഴ്ചയും, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ചൊവ്വാഴ്ചയും മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നാളെയും പാലക്കാട് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ്. ചെറിയ രീതിയിലുള്ള മഴയൊക്കെ പെയ്യാനായിട്ട് സാധ്യതയുണ്ട്. രാവിലെ എന്തായാലും ചെറിയൊരു മഴയൊക്കെ എല്ലായിടത്തും പെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഉൾപേജുകളിലേക്ക് നമുക്ക് പോയി നോക്കാം. പ്രഖ്യാപിച്ചിട്ട് 10 വർഷം ബൈപ്പാസ് കടലാസിൽ തന്നെ. കൊടുവായൂർ അങ്ങാടിയിലെ വാഹനത്തിരക്ക് ഒഴിവാക്കാൻ 2016 പിണറായി സർക്കാർ പ്രഖ്യാപിച്ച ബൈപ്പാസ് പദ്ധതി 8 വർഷം പിന്നിട്ടിട്ടും നടപ്പായില്ല. 2016 ബജറ്റിൽ പദ്ധതിക്കായി 10 കോടി രൂപ വകയിരുത്തിയിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ബൈപ്പാസ് വരേണ്ട ആ ഒരു സ്ഥലത്തിന്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ശരിയാകട്ടെ, ഈ കൊടുവായൂർ ഭാഗത്തൊക്കെ, പാലക്കാട് കൊടുവായൂർ ഭാഗത്തൊക്കെ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും റോഡിൽ ട്രാഫിക് ആയിരിക്കും, ബ്ലോക്ക് ആയിരിക്കും, ഇങ്ങനെ ഇടുങ്ങിയ റോഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബൈപ്പാസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു തിരക്കിനൊരു ആശ്വാസമായിരിക്കും. 8 വർഷമായിട്ടും അത് നടപ്പിലായിട്ടില്ല, കടലാസിൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോ നടപ്പിലാക്കട്ടെ വൈകാതെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പച്ചക്കറി വിലയുടെ കാര്യമാണ്, പിന്നോട്ടില്ല പച്ചക്കറി വില. അത് ശരിയല്ലേ, പച്ചക്കറിക്കൊക്കെ ഇപ്പം എന്താ വില, പാചകവാതകത്തിന് പിന്നാലെ പച്ചക്കറി വിലയും ഉയരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ വരവ് കുറഞ്ഞതോടെ പയറിനടക്കം വില കുതിച്ചുയരുകയാണ്. 1 കിലോ പയറിന് 65 മുതൽ 70 രൂപയാണ് വില. മറ്റ് പച്ചക്കറികൾക്കും കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 10 മുതൽ 20 രൂപ വരെ ഉയർന്നിട്ടുണ്ട്. സവാള, ചെറിയുള്ളി, വെണ്ടയ്ക്ക, ബീൻസ്, മുരിങ്ങക്കായ, ക്യാബേജ്, ഇഞ്ചി എന്നിവയ്ക്കും 1 മാസത്തിനിടെ വില കൂടി. പച്ചക്കറി എത്തുന്ന തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ മഴയും പ്രതികൂല കാലാവസ്ഥയും ഉൽപാദനത്തെ ബാധിച്ച് വരവ് കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് ഇടയാക്കിയതെന്ന് കച്ചവടക്കാർ പറയുന്നു. പ്രാദേശിക ഉൽപാദനം കുറഞ്ഞതാണ് പയറിന് വില കൂടാൻ ഇടയാക്കിയത്. ഏപ്രിലിൽ 35 മുതൽ 40 രൂപ വരെ വിലയുണ്ടായിരുന്ന പയറാണ് 2 മാസം കൊണ്ട് ഇരട്ടിയായത്. ഇഞ്ചി വില ഉയരുന്നു എന്നൊരു കാര്യം കൂടെയുണ്ട്. കഴിഞ്ഞ 2 മാസത്തെ കണക്കെടുത്തി കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത് ഇഞ്ചിക്കാണ്. മെയിൽ 100 രൂപയ്ക്ക് വിറ്റിരുന്ന ഇഞ്ചിക്ക് ജൂണിൽ 140 വിലയിലെത്തി. ഒരു ചാക്കിന് 6000 രൂപയാണ് മെയ് മാസത്തിൽ ഇഞ്ചി വാങ്ങിയതെങ്കിൽ ഈ മാസം 8000 മുകളിലായെന്ന് കച്ചവടക്കാർ പറയുന്നു. തക്കാളി വില താഴ്ന്നിട്ടുണ്ട്. തക്കാളിക്ക് മെയ് മാസത്തെ അപേക്ഷിച്ച് 20 രൂപയോളം കുറവുണ്ട്. മത്തങ്ങ, വഴുതനങ്ങ, ചേന, കോളിഫ്ലവർ എന്നിവയുടെ വിലയ്ക്ക് വിപണിയിൽ ഈ മാസം വലിയ മാറ്റമൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും പച്ചക്കറി വില ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുപയോഗിക്കുക എന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ചെയ്യാൻ പറ്റുന്ന കാര്യം മഴക്കാലമാണ്, വീട്ടുവളപ്പിലെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഈ പയർ പോലെയുള്ള പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ വിലക്കയറ്റത്തെ ഒരു പരിധി വരെയൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റും. ഇങ്ങനെ പ്രാദേശിക ഉൽപ്പാദനം കുറഞ്ഞത് കൊണ്ടാണ് പയറിന് ഇത്രയധികം വില എന്നാണ് പറഞ്ഞിരിക്കുന്നത്, റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും വീട്ടുവളപ്പിൽ ചെറിയ കൃഷിയൊക്കെ ആരംഭിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ് കീറും എന്നാണ് പറയാനുള്ളത് എനിക്ക്. ഓക്കെ, അടുത്ത ഉൾപേജുകളിലേക്ക് പോകുന്ന സമയത്ത് അതൊക്കെയാണ് മെയിനായിട്ട് കേട്ടോ, മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരുപാട് മറ്റ് വിശേഷങ്ങളൊക്കെ ഉണ്ട്, രാഷ്ട്രീയ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ബ്രസീൽ നിന്ന് കളത്തിൽ എന്നൊരു കാര്യമുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ലയണൽ മെസ്സി തുടർച്ചയായ 7 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയപ്പോൾ പ്രാഥമിക ഘട്ടത്തിലെ അവസാന മത്സരത്തിലും അർജന്റീനയ്ക്ക് അനായാസ ജയം. ഈ ലോകകപ്പിൽ മെസ്സിയുടെ 6-ാമത്തെയും ആകെ 19-ാമത്തെയും ഗോൾ. കളിയുടെ 2-ാം പകുതിയിൽ പകരക്കാരനായി വന്ന മെസ്സി 80-ാം മിനിറ്റിൽ സുന്ദരമായ ഫ്രീ കിക്കിൽ നിന്ന് ജോർദാന്റെ വലകുലുക്കി. ഓക്കെ, നോക്കൌട്ട് മത്സരങ്ങൾക്ക് തിങ്കളാഴ്ച പുലർച്ചെ തുടക്കമായി. തിങ്കളാഴ്ച രാത്രി 10:30 ബ്രസീൽ ഏഷ്യൻ ശക്തികളായ ജപ്പാനെ നേരിടും. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഒരുപാട് ബ്രസീൽ ഫാൻസ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അല്ലെ. നാട്ടിൽ എന്തോരും ഫ്ലക്സ് ബോർഡുകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പാലക്കാട് ഇങ്ങനെ കറങ്ങിയപ്പോഴാണ് എന്തോരും എല്ലായിടത്തും മുക്കിനും മൂലയിലൊക്കെ ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകളാണ്. ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുമ്പോഴൊന്നും ഇത്രയധികം ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടാവാറില്ല, പക്ഷേ ഇതൊരു ഫ്ലക്സ് ബോർഡുകളുടെ ഒരു യുദ്ധമായിട്ട് എനിക്കിങ്ങനെ പലപ്പോഴും തോന്നി കേട്ടോ. അത്രയധികം പോർച്ചുഗൽ, അർജന്റീന, ബ്രസീൽ, ഈ 3 ടീംസാണ് മെയിനായിട്ട് നിൽക്കുന്നത്. കൂടുതലും അർജന്റീനയാണ്, പിന്നെ പോർച്ചുഗലുണ്ട്, ബ്രസീലുണ്ട്. അങ്ങനെ എന്തോരം വലിയ വലിയ കട്ടൗട്ടുകളാണ് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത്രയധികം ഫുട്ബോൾ ആരാധകർ പാലക്കാട് ഉണ്ടായിരുന്നു എന്ന് എനിക്കിതാ ഈ വർഷമാണ് മനസ്സിലായത്, ഈ സമയത്താണ് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. കോൾസൊക്കെ അവസാനിപ്പിച്ചു, ഇനി മെസ്സേജിലേക്ക് പോകണം. മെസ്സേജ് ഉണ്ട്, മെസ്സേജ് ആരെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. സർവമായ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഒരു ഗാനമാണ് ഈ ഒരു പാട്ട്. കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ പോയൊരു ഫീല് വരും. നമ്മുടെ നാടും വീടും പാടവും പറമ്പും ഒക്കെ ആ ഒരു ഫീലൊക്കെ കിട്ടുന്ന ഒരു പാട്ട് കൂടെയാണ്. ഏതാ പാട്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ എൻജോയ് ചെയ്തോളൂ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: സമയം 9 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ്. അഹല്യ വിശേഷമാണ്. സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്, മെസ്സേജുകൾ ഉണ്ട്. ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മെസ്സേജ് വായിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ് സുനൽ, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് ബുള്ള ജഗൻ ചേട്ടൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. തിരിച്ചും ഒരു ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ബൈ ഉണ്ണി എരട്ടക്കുളം പാറ. ഉണ്ണിച്ചേട്ടനും ഒരു കിടിലൻ ദിവസമാകട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക്. ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ രമ്യ രാധാകൃഷ്ണൻ രാമാണ്ടി ചെല്ല. ഇന്ന് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, അഹല്യയിലെ എല്ലാ കൂട്ടുകാർക്കും, പിന്നെ സുനിലിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ രമ്യ രാധാകൃഷ്ണൻ. രമ്യ ചേച്ചിക്കും ഒരു അടിപൊളി ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക്. ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ ശിവ കുമരകം. ഇന്ന് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുകയാണ്. തുഴയാൻ പോകുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. ഞങ്ങൾ പോകുന്നില്ല, വനിതകളുടെ വള്ളം അവിടെ മത്സരത്തിനില്ല. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് എല്ലാവിധ ആശംസകളും പാലക്കാട്ടുകാരുടെ വക അങ്ങ് അറിയിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം വനിതകളുടെ വള്ളവും അവിടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ശിവ ചേച്ചിക്കും ഒരു അടിപൊളി കിടുക്കാച്ചി ദിവസം വിഷ് ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക്. ഹായ് അഹല്യ, സുനിൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് ആശംസകൾ പുതിയ ചങ്ങാതി സുമയ്യ ഓണാട്ടുകര, നിശാന്ത് എറണാകുളമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും സുമയ്യ ഓണാട്ടുകരയ്ക്ക് ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിശാന്തിനും ഒരു സൂപ്പർ ഡേ വിഷ് ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, നമസ്കാരം സുനിൽ, ടോപ്പിക് കേട്ടു, സന്തോഷം. മലപ്പുറം ജില്ലയാണെങ്കിൽ വിഭജിക്കാൻ സമയമായി. പാലക്കാടായോ ഇല്ലയോ എന്നറിയില്ല. ആ ജില്ലക്കാർ തന്നെ തീരുമാനിക്കട്ടെ. കൂട്ടുകൂടുന്ന എല്ലാവർക്കും നല്ലൊരു തിങ്കളാഴ്ച ആശംസിക്കുന്നു. നഫീസ കുഞ്ഞിപ്പ പന്താവൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ല വിഭജിക്കണം എന്നാണ് എല്ലാവരുടെയും ആവശ്യം അല്ലേ? ഓക്കെ, നഫീസ കുഞ്ഞിപ്പ പന്താവൂരിനും നല്ലൊരു കിടിലൻ ദിവസം വിഷ് ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും എഫ് എം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ് മണിമേഖല ചേച്ചിക്കും ഒരു ഗംഭീരമായ ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്. ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും അടിപൊളി ശുഭദിനാശംസകൾ അറിയിക്കുന്നു ഷീബ ദിനേശ് ആലാമരം. ഷീബ ചേച്ചിക്കും ഒരു അടിപൊളി ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക്. അവസാനത്തെ മെസ്സേജാണ്. ഇനി ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് മെസ്സേജ്. ഡിയർ സുനിൽ, ഗുഡ് മോർണിംഗ്. പാലക്കാട് ജില്ല വിഭജിക്കുന്നതിനോട് യോജിക്കുന്നില്ല. പകരം പാലക്കാട് എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് അതാത് പഞ്ചായത്തുകളിൽ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതല്ലേ നല്ലത്? പക്ഷെ ജില്ലാ കളക്ടറെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാലക്കാട് തന്നെ വരണ്ടേ അല്ലേ? അതൊരു ജില്ലാ കളക്ടർക്ക് പഞ്ചായത്തിൽ പോകാനായിട്ട് പറ്റില്ലല്ലോ. ഓക്കെ, ബാക്കി വായിക്കാം. പാലക്കാടിന്റെ സ്വകാര്യ അഹങ്കാരമാണ് വള്ളുവനാട്. അതില്ലാതെ എന്ത് പാലക്കാട് ജില്ല? അത് വളരെ ശരിയാണ്. ഒറ്റപ്പാലം, വള്ളുവനാട്, അങ്ങനെ ആ സ്ഥലങ്ങൾ അതൊരു വേറെ വൈബ സ്ഥലമാണ് കേട്ടോ. വേറൊരു ജില്ലയായിട്ട് നമുക്ക് തോന്നിപ്പോവും അങ്ങോട്ട് പോകുമ്പോൾ. അതില്ലാതെ എന്ത് പാലക്കാട്? ജില്ല വിഭജിക്കാതെ തന്നെ പുതിയ സൗകര്യങ്ങൾ കണ്ടെത്തുക, ഇതാണ് എന്റെ അഭിപ്രായം. എല്ലാവർക്കും നല്ലൊരു മഴ ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകളെല്ലാം നന്നായിട്ടുണ്ട്, വെറൈറ്റി ആയിട്ടുണ്ട്. ഷക്കില ചേച്ചിയാണ് സ്നേഹക്കൂടുന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ പാലക്കാട് ജില്ല വിഭജിക്കുന്നതിനോട് ഷക്കില ചേച്ചിക്ക് അഭിപ്രായമില്ല, താല്പര്യമില്ല. വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പാലക്കാടിനെ രണ്ടാക്കുന്നതിനോട് താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് കവിത മോഹൻദാസിന്റെ മെസ്സേജാണ്. കവിത ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഇതിപ്പോൾ നമുക്കൊരു പക്ഷേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എനിക്ക് ആക്സസ് ചെയ്യാൻ പാലക്കാട് ജില്ലാ കേന്ദ്രം അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത്, സിവിൽ സ്റ്റേഷൻ, അങ്ങനെയുള്ള ജില്ലാ ഹോസ്പിറ്റൽ അതൊന്നും ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ അത് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇപ്പം അട്ടപ്പാടി താമസിക്കുന്ന ആളുകളാണെങ്കിലും, പറമ്പിക്കുളത്ത് നിന്നുള്ള ഒരാൾ ജില്ലാ കളക്ടറെ കാണണമെങ്കിൽ പുള്ളിക്കൊരു രണ്ട് ദിവസം വേണ്ടി വരുമല്ലോ ഇവിടെ എത്തിപ്പെടുന്നത് ായിട്ട്. രണ്ട് ദിവസമല്ല, ഞാൻ ഒരു അതിശയോക്തി പറഞ്ഞാണ്. പക്ഷെ എങ്കിലും അത്രയധികം ടൈം എടുക്കും വന്ന് പോയി കണ്ട് തിരിച്ചു പോകാനായിട്ട്. അതുപോലെ തന്നെ ഈ തൃത്താല ഭാഗം എന്ന് പറയുന്നത് തൃശ്ശൂരിനോടുള്ള അടുപ്പിച്ചുള്ള സ്ഥലമാണ്. അവർക്ക് പാലക്കാടിനേക്കാളും ആക്സസ് ചെയ്യാൻ കൂടുതൽ എളുപ്പം എന്ന് പറയുന്നത് തൃശ്ശൂർ ആയിരിക്കും. തൃത്താല, പട്ടാമ്പിയൊക്കെ എന്ന് പറയുന്നത് പട്ടാമ്പി പാലക്കാടിലൊക്കെ തന്നെ ആണെങ്കിലും അതൊരു വേറൊരു നാടാണ്. വേറെ എല്ലാം കൊണ്ടും വേറൊരു തരത്തിലുള്ളൊരു നാടാണ്. കൾച്ചറാണെങ്കിലും സംസാര ശൈലിയാണെങ്കിലും ജീവിത രീതിയാണെങ്കിലും എല്ലാം വേറെയാണ്. അപ്പോൾ അങ്ങനെ പല ഒരു നാട്ടിൽ തന്നെ പല പല സംസ്കാരങ്ങൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയിൽ. മറ്റു ജില്ലകളിലൊന്നും അത്ര ഇല്ലെന്ന് തോന്നുന്നു. ഒരു മെസ്സേജ് കൂടെ ഉണ്ട്, വായിക്കാം. പാലക്കാട് ജില്ലയെ വിഭജിക്കണം എന്നാണ് എന്റെയും അഭിപ്രായം. ജില്ലയുടെ ഏരിയ ചെറുതാകുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുമെന്ന് വിചാരിക്കുന്നു. ഏരിയ കുറയുമ്പോൾ ഓരോ ഏരിയയും കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് കഴിയും. പാലക്കാട് ജില്ലയെ പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കി ജില്ലയും വിഭജിക്കണമെന്നാണ് അജീഷ് പൊൻപറമ്പിന്റെ ആവശ്യം. ഓക്കെ, അപ്പോൾ അജീഷ് പൊൻപറമ്പ് പറഞ്ഞതും ശരിയാണ്. ഇപ്പോൾ ഒരു ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ഒരു MLA ഇത്രയും വലിയ വൈഡായിട്ടുള്ള ഒരു സ്ഥലത്തിൽ ഒരു MLA, ഒരു MP ഒക്കെ ആവുന്ന സമയത്ത് ഇവിടെ അവർക്ക് ഓരോരുത്തർക്കും ഇത്രയും സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ വികസനങ്ങൾ എത്താത്ത കുറേ റൂറൽ ഏരിയാസൊക്കെ ഉണ്ടാകും, കുറേ ഏരിയാസൊക്കെ ഉണ്ടാകും. അപ്പോൾ ഭരിക്കാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെറുതാവുന്ന സമയത്ത് അല്ലേ. ആളുകൾ കുറയുന്ന സമയത്ത്, ഏരിയ കുറയുന്ന സമയത്ത് കുറച്ചുകൂടെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഓക്കെ, ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. ഞാൻ തൃശ്ശൂരുകാരിയാണ്. സോ പാലക്കാടിനെ കുറിച്ച് സുനിൽ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കവിത മോഹൻദാസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അതെ, തൃശ്ശൂരുകാർക്കും മറ്റുള്ള ജില്ലക്കാർക്കും അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റില്ല. കാര്യം പാലക്കാടിനൊരു ഭൂമിശാസ്ത്രം, ആളുകൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊന്നും ചിലപ്പോൾ എല്ലാവർക്കും മറ്റുള്ള ജില്ലക്കാർക്ക് അറിയണമെന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും പാലക്കാട് ജില്ലയെ വിഭജിക്കണോ വേണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് ചോദിച്ചതെങ്കിലും പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. കൂടുതൽ ആൾക്കാരും വേണ്ട എന്ന് തന്നെയായിരുന്നു പക്ഷം. കുറച്ച് ആൾക്കാർ ഭരണപരമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ വരണമെങ്കിൽ തീർച്ചയായിട്ടും വിഭജിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. അത് ആ നാട്ടുകാരും അതുപോലെ തന്നെ അത് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ജനപ്രതിനിധികളും MLAമാരും MPമാരും മന്ത്രിമാരൊക്കെ ചേർന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അവർ തീരുമാനിക്കട്ടെ, അവരാവശ്യമെങ്കിൽ അത് നടപ്പിലാക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട അല്ലേ. നമ്മൾ ജസ്റ്റ് ചർച്ച ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു തിങ്കളാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ജൂൺ മാസം കഴിയാറായി അല്ലേ, ഇനിയിപ്പോൾ 30 നാളെ കൂടെ ഉള്ളൂ. 2026 എന്ന വർഷത്തിലെ ആദ്യത്തെ 6 മാസങ്ങൾ അങ്ങ് പിന്നിടാനായിട്ട് പോവുകയാണ്. എത്ര വട്ടം നാണ് സമയമൊക്കെ പോയത്? ചടപടയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ പെട്ടെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം ലൈഫൊക്കെ എൻജോയ് ചെയ്യുക, സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നല്ല ദിവസങ്ങൾ, ഇനി വരുന്ന ദിവസങ്ങളൊക്കെ നല്ല ദിവസങ്ങളാവട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ദിവസങ്ങളാവട്ടെ, സന്തോഷവും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ഞാൻ സുനിൽ വിട വാങ്ങുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: സെല്ലുലോയിഡ്.
4: നമസ്കാരം, സെല്ലോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇനി നമ്മൾ സെല്ലൌഡിൽ പറയാൻ പോകുന്ന സിനിമ തിയേറ്ററുകളിൽ വലിയൊരു സർപ്രൈസ് വിജയമായി മാറിയ ബിഞ്ചി തയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിന്ത കാന്തം എന്ന മനോഹരമായ മിസ്റ്ററി ത്രില്ലർ സിനിമയുടെ വിശേഷങ്ങളാണ്. ആസിഫ് അലിയും വിജയരാഘവനും മത്സരിച്ച് അഭിനയിച്ച പക്ക ഫാമിലി മിസ്റ്ററി ഡ്രാമ. നമുക്ക് ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് കടക്കാം അല്ലെ. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരുപാട് കുരങ്ങുകളുള്ള ഒരു വലിയ പറമ്പിലാണ് വിരമിച്ച മിലിറ്ററി ഓഫീസറായ അപ്പുപിള്ളയും മകൻ അജയനും ജീവിക്കുന്നത്. അജയൻ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. അജയന്റെ 2-ാമത്തെ വിവാഹം കഴിഞ്ഞ പുതിയ ഭാര്യയായിട്ടാണ് അപർണ ബാലമുരളി ആ ഒരു വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുന്നതോടെയാണ് ഈ ഒരു സിനിമയുടെ കഥ തന്നെ ആരംഭിക്കുന്നത്. വളരെ വിചിത്രമായ ഒരു അന്തരീക്ഷമാണ് ആ ഒരു വീട്ടിലുള്ളത്. അപ്പുപിള്ള ഭയങ്കര കർക്കശക്കാരനായ, സ്വന്തം തോക്ക് എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. എന്നാൽ അയാൾക്ക് ചെറിയ രീതിയിൽ ഒരു ഓർമ്മക്കുറവ് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് അപ്പുപിള്ളയുടെ ലൈസൻസ് ഉള്ള തോക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാനായി ഓർഡർ വരുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് ആ തോക്ക് വീട്ടിൽ എവിടെയും തന്നെ കാണാനില്ല. തോക്ക് എവിടെയോ കാണാതെ പോയിരിക്കുന്നു. ഓർമ്മക്കുറവുള്ള അപ്പുപിള്ള അത് എവിടെയാണ് വെച്ചതെന്ന് ആരോടും പറയുന്നതുമില്ല. തോക്ക് കാണാതായതോടെ പോലീസ് കേസാക്കുന്നു. ഈ തോക്ക് തിരയുന്നതിനിടയിൽ അപർണ ആ ഒരു വീട്ടിലെ മറ്റൊരു വലിയ രഹസ്യത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അജയന്റെ ആദ്യ ഭാര്യയിലെ മകനായ ചന്തു എന്ന ചെറിയ കുട്ടിയെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കാണാതായിരുന്നു. ആ കുട്ടിയെ കുറിച്ച് വീട്ടിൽ ആരും തന്നെ സംസാരിക്കാറുമില്ല. തോക്കും കുട്ടിയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അപർണയ്ക്ക് വല്ലാതെ തോന്നാണ്. ആ ഒരു ബന്ധം എന്തായിരിക്കും, അല്ലെങ്കിൽ അപർണയ്ക്ക് തോന്നുന്ന ആ ഒരു സംശയം ശരിയാണ്? കേൾക്കാം സെല്ലോയിഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പപ്പിള്ളയുടെ വീട്ടിലെ നിഗൂഢതകളെ കുറിച്ചാണല്ലേ. കാണാതായ തോക്കിനു വേണ്ടി പോലീസും അപർണയും ഒരേപോലെ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഫോറസ്റ്റ് ഓഫീസറായ അജയന്റെ പെരുമാറ്റത്തിലും അപർണയ്ക്ക് ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങുകയാണ്. അജയൻ തന്റെ അപ്പനായ അപ്പുപിള്ളയുടെ ഓർമ്മക്കുറവിനെ മനഃപൂർവ്വം സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെയാണ് പിന്നീട് തോന്നുന്നത്. അപ്പുപിള്ള ദിവസവും തന്റെ ഓർമ്മകൾ ഒരു ഡയറിയിൽ എഴുതി വെക്കാറുണ്ട്. അപർണ രഹസ്യമായിട്ട് ആ ഒരു ഡയറി കണ്ടെത്താണ്. അതിൽ നിന്ന് ഒരു കാര്യം വളരെയധികം വ്യക്തമാവുന്നു. അപ്പുപിള്ളയ്ക്ക് തന്റെ തോക്ക് എവിടെയാണെന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ആ ഓർമ്മ അയാളുടെ തലച്ചോറിൽ നിന്ന് പതുക്കെ മാഞ്ഞു പോവുകയാണ്. അതേസമയം കാണാതായ തോക്ക് ഒരു ദിവസം കാട്ടിൽ നിന്ന് പോലീസിന് ലഭിക്കുന്നുണ്ട്. ആ തോക്കിൽ നിന്ന് ഒരു വെടിയുണ്ട ഉപയോഗിച്ചതായിട്ടാണ് പോലീസ് കണ്ടെത്തുന്നത്. ആ വെടിയുണ്ട കൊണ്ട് ആരാണ് കൊല്ലപ്പെട്ടത്? കാട്ടിലെ കുരങ്ങന്മാരെയാണോ അതോ മറ്റാരെയെങ്കിലുമാണോ വെടിവെച്ചിരിക്കുന്നത്? ഈ ചോദ്യം അജയനെ വലിയ മാനസിക വിഷമത്തിലേക്ക് എത്തിക്കുകയാണ്. സത്യത്തിൽ അജയൻ തന്റെ അപ്പനിൽ നിന്നും പോലീസിൽ നിന്നും വലിയൊരു സത്യം ഒളിച്ചു വെക്കുന്നുണ്ട്. തന്റെ മകനായ ചന്തുവിന് എന്താണ് സംഭവിച്ചതെന്ന് ആ ഒരു കാര്യം അജയന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ആ ഞെട്ടിക്കുന്ന സത്യം എന്താണ് കേൾക്കാം സെല്ലുലോയിഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് സെല്ലോയിഡാണ്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അങ്ങനെ കഥ അതിന്റെ ഏറ്റവും വൈകാരികമായ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ അവസാനം ആ ഞെട്ടിക്കുന്ന സത്യം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അപ്പുപിള്ളയുടെ തോക്ക് അശ്രദ്ധമായി മേശപ്പുറത്തിരുന്നപ്പോൾ അജയന്റെ ചെറിയ മകൻ ചന്തു അത് എടുത്ത് കളിക്കുകയായിരുന്നു. കളിപ്പാട്ടമാണെന്ന് കരുതി ആ ഒരു കുട്ടി ആ ഒരു തോക്ക് വെച്ച് കളിക്കുന്നുണ്ട്. ആ ഒരു തോക്കെടുത്ത് അമ്മയ്ക്ക് നേരെ നീട്ടുന്നുമുണ്ട്. അവിടെ വെച്ച് അബദ്ധത്തിൽ തോക്ക് പൊട്ടുകയും വെടിയേറ്റ് ആ കുട്ടി മരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലും വലിയൊരു ട്വിസ്റ്റ് എന്തെന്നാൽ ആ സംഭവത്തിന് ശേഷം അപ്പുപിള്ളയുടെ തലച്ചോർ ആ വലിയ ആഘാതം കാരണം ഓർമ്മ പൂർണ്ണമായി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അയാൾ ഇപ്പോഴും കുട്ടി എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. തന്റെ അപ്പൻ ഈ സത്യം അറിഞ്ഞ് ആ മാനസിക വിഷമം താങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി മകന്റെ മൃതദേഹം അജയൻ ആരും കാണാതെ കാട്ടിൽ കുഴിച്ചിടുകയായിരുന്നു. ഓരോ തവണ അപ്പുപിള്ളയ്ക്ക് തോക്കിനെ കുറിച്ച് ഓർമ്മ വരുമ്പോഴും അജയൻ അത് അപ്പന്റെ ഓർമ്മയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. ഒരു അപ്പന്റെ മാനസികാവസ്ഥ തകരാതിരിക്കാൻ ഒരു മകൻ അനുഭവിക്കുന്ന വലിയൊരു യാതനയുടെ കഥയാണിത്. തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ കണ്ണു നിറയിച്ചാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ഇതാണ് കിഷ്കിന്ത കാണ്ഡം. ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെ കുറിച്ച് കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. ഈ ഒരു സിനിമയിൽ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ആ ഒരു രീതി, സ്റ്റോറി പോകുന്ന ആ ഒരു രീതി കേൾക്കാം സെല്ലുലോയിഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം.

0: celluloid.
1: സലോണിൻ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എല്ലാ സിനിമാ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം സലോണിലേക്ക്. കഥ കേട്ടു കഴിഞ്ഞു അല്ലെ? ഇനി ഈ ഒരു സിനിമയെ ഇത്രയും മികച്ചൊരു മിസ്റ്ററി ഡ്രാമയാക്കി മാറ്റിയ ഇതിന്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ ഒരു സിനിമയുടെ തിരക്കഥ ബാഹുൽ രമേഷാണ് ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത്. വലിയ ആക്ഷൻ രംഗങ്ങളോ അലർച്ചകളോ ഇല്ലാതെ മനുഷ്യന്റെ മനഃശാസ്ത്രത്തെയും ഓർമ്മകളെയും വെച്ചാണ് ഇത്രയും കെട്ടുറപ്പുള്ള ഒരു മിസ്റ്ററി തിരക്കഥ എഴുതുക എന്നത് വലിയൊരു മിടുക്ക് തന്നെയാണല്ലേ. ഓരോ രംഗവും വളരെ പ്ലാൻ ചെയ്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. തിരക്കഥ എഴുതിയ ബാഹുൽ രമേഷ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ക്യാമറയും ചലിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ ക്യാമറയും ചലിപ്പിച്ചിരിക്കുന്നത് ആ വനമേഖലയുടെ പച്ചപ്പും ആ വീടിനുള്ളിലെ മൂഡ് ഓഫ് ആയ വെളിച്ചവും കുരങ്ങുകളുടെ സാന്നിധ്യവുമെല്ലാം വളരെ സ്വാഭാവികമായിട്ട് അദ്ദേഹം തന്റെ ലെൻസിലൂടെ പകർത്തിയിട്ടുണ്ട്. പശ്ചാത്തല സംഗീതത്തിലേക്ക് വരാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുജീബ് മജീദാണ് ഈ ഒരു സിനിമയ്ക്ക് മ്യൂസിക് നൽകിയത്. സിനിമയുടെ സസ്പെൻസും അതേസമയം അതിലെ വലിയ വൈകാരികതയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പശ്ചാത്തല സംഗീതത്തിന് വലിയൊരു പങ്ക് തന്നെയുണ്ട്. ക്ലൈമാക്സിലെ ആ BGM കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചൊന്ന് പിടയുമുള്ളതാണ്. സൂരജ് ES ആണ് ഈ ഒരു സിനിമയിൽ എഡിറ്ററായി എത്തിയിരിക്കുന്നത്. ഭൂതകാലവും വർത്തമാനകാലവും മാറി മറിഞ്ഞു വരുന്ന രംഗങ്ങളും അപ്പുപിള്ളയുടെ ഡയറി രംഗങ്ങളും വളരെ കൃത്യമായ പേസിംഗിലാണ്. ലാഗില്ലാതെ തന്നെ അദ്ദേഹം കട്ട് ചെയ്ത് മാസ് കാണിച്ചിരിക്കുന്നു. ദിൻജിത്ത് അയ്യത്താൻ എന്ന സംവിധായകൻ വലിയ കൈയടി അർഹിക്കുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്ക് പിന്നിൽ. റിലീസിന് മുൻപ് വലിയ ഹൈപ്പ് ഇല്ലാതെ ഇരുന്ന ഒരു സിനിമയെ അതിന്റെ മേക്കിംഗ് മികവ് കൊണ്ട് മാത്രം തിയേറ്ററുകളിൽ ഒരു വലിയ ഇൻഡസ്ട്രി ഹിറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. ചുരുക്കത്തിൽ ഒരു കംപ്ലീറ്റ് റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് മൂവിയാണ് കിഷ്കിൻ്റെ ആകാന്തം. സാങ്കേതിക വശങ്ങളുടെ ഈ കൃത്യതയാണ് മികച്ച സിനിമയായി മാറ്റിയത്. ഒരു പക്ക ഫാമിലി മിസ്റ്ററി ഡ്രാമ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട സിനിമ തന്നെയാണ്. അങ്ങനെ സിലോയിഡിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും സിലോയിഡുമായി നമുക്ക് മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായി കേട്ടുമുട്ടാം. അതുവരേക്കും till the needs me RJA ഇല്ല signing off. Stay tuned with Ahliya from 90.4 KTK കൂട്ടുകൂടാ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഉങ്കൽ വാൾക്കീൻ ഓവർ തരണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
4: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
5: ഓ മൈ ഗോഡ്, ആ ഒരു ഒറ്റ സിപ്പ്, കണ്ണിനും തലച്ചോറിനും ഒരേ സമയം വെളിച്ചം വീഴുന്നൊരു മാജിക്കാണ് ഈ ചായ അല്ലേ. ചായക്കല്ലാതെ മറ്റൊന്നിനും കഴിയില്ല എന്ന് തോന്നും. ഒരു ദിവസം ഒരു ചായ കുടിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു സമാധാനക്കേടാണ്. വെൽക്കം ടു കാലിഡോസ്കോപ്പ്. ഇവിടെ മൊത്തം കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. എനിക്കിന്ന് ചായയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. നമ്മളെയൊക്കെ ജീവനോടെ നിലനിർത്തുന്ന, നമ്മുടെ സങ്കടത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ആ സിംഗിൾ പീസ്, നമ്മുടെ സ്വന്തം ചായ. ഇപ്പോൾ ഇതൊരു ആഗോള ചർച്ചാ വിഷയമാണ്. കാരണം ഇൻസ്റ്റാമാർട്ട് ഒരു കിടിലൻ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും അധികം ചായ കുടിക്കുന്ന നഗരം ഏതാണ്? ബാംഗ്ലൂർ ആണെന്നാ പറയണേ. IT കമ്പനികളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ഇടയിലിരുന്ന് ടെൻഷൻ അടിച്ച് അവരിങ്ങനെ ചായ കുടിച്ചു കൂട്ടുകയാണ്. 1st ബാംഗ്ലൂർ, 2nd മുംബൈ, 3rd ഹൈദരാബാദും ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്ന നഗരങ്ങളുടെ ലിസ്റ്റാണിത്. ഇനിയും കുറച്ച് ചായ വിശേഷങ്ങൾ കാലിഡോസ്കോപ്പിൽ പറയാനുണ്ട്. ഒരു ചായ കുടിച്ചിട്ടാവാം. നല്ല പാട്ടുകളും വരുന്നുണ്ട്. എൻജോയ് ദി സോങ്സ് ആൻഡ് കം ബാക്ക് സൂൺ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇന്ത്യയിലെ ചായ കുടിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള നഗരം ഒരു പക്ഷേ ബാംഗ്ലൂർ ആയിരിക്കാം, ഹൈദരാബാദ് ഒക്കെ ആയിരിക്കാം. പക്ഷേ ചായ കുടിക്കുന്നവരുടെ എണ്ണം റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന രണ്ട് നഗരങ്ങൾ ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ദാ നമ്മുടെ മൂക്കിന് താഴെയുണ്ട്. ഒന്ന് കൊച്ചി, ഒന്ന് തിരുവനന്തപുരം. ഇന്ത്യയിലെ മൊത്തത്തിലുള്ള 130 നഗരങ്ങളുടെ ഒരു പട്ടിക ഒരു കണക്കെടുത്ത സമയത്താണ് മെട്രോ നഗരങ്ങളെയൊക്കെ വെട്ടിച്ച് ഈ കൊച്ചിക്കാരും തിരുവനന്തപുരംകാരും കപ്പും കൊണ്ടുപോയത്. വെറും കപ്പല്ല, ചായ കപ്പ്. ഇടയ്ക്ക് ഒഡീഷയിലെ ഭുവനേശ്വർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവരൊന്ന് പാളി നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പിള്ളേരുടെ ചായ കുടി സ്പീഡിന് മുന്നിൽ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. സോ ഇന്ത്യയിൽ ചായ കുടിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കൊച്ചിയാണ്, തിരുവനന്തപുരമാണ് എന്നുള്ളത് മനസ്സിൽ വെച്ചേക്കും. പണ്ടൊക്കെ ഈ കട്ടനും പരിപ്പോടയും എന്നതായിരുന്നു നമ്മുടെ ഒരു കോംബോ അല്ലേ. ഇപ്പം ട്രെൻഡ് മാറിയിട്ടുണ്ട്. ജിഞ്ചർ ടീ, ഏലക്ക ടീ, മസാല ടീ, പിന്നെ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്ക് ഗ്രീൻ ടീ, അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസും വരുന്നുണ്ട്. പ്രണയം തകർന്നാലും പരീക്ഷ തോറ്റാലും ബോസ് ചീത്ത വിളിച്ചാലും ഉണ്ടാവാ ഒരു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ നഗരങ്ങളുടെ ലിസ്റ്റിൽ നമ്മൾ ഒന്നാമത് എത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരു സ്ട്രോങ് തീ പോരട്ടെ എന്ന് ഇതൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ ആ നേരത്തെ പറഞ്ഞ ചായയല്ലേ കുറച്ചുകൂടെ ബാക്കിയുണ്ട്, അത് കുടിച്ച് റെഡിയാകുമ്പോഴേക്കും അടുത്തൊരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്, കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ആർപോ റോ റോ റോ. അതെ, ഇന്ന് കാലിഡോസ്കോപ്പിലൂടെ ഞാൻ ഈ ആർപ്പോ വിളിച്ചത് വെറൊരു വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യാനല്ല, എല്ലാ മലയാളികൾക്കും നെഞ്ച് വിരിച്ച് പിടിച്ച് പറയാൻ പറ്റുന്ന ഒരു ഒന്നൊന്നര മാസ്കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു കാലിഡോസ്കോപ്പ്. നമ്മുടെ കുട്ടനാടില്ലേ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാ? പച്ചപ്പർവ്വതാനി വിരിച്ച പാടശേഖരങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ, വള്ളംകളി, പിന്നെ കരിമീൻ പൊള്ളിച്ചതും കൊഞ്ചു ഫ്രൈയും കേട്ടിട്ട് തന്നെ നാവില് വെള്ളം വരുന്നുണ്ടല്ലേ. കുട്ടനാടിന്റെ പെരുമ ഇനി ലോകത്തിന്റെ നെറുകയിലേക്ക് എത്താൻ പോവാണ്. എങ്ങനെയാണ് എത്താൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബിൽഡപ്പ് ഒക്കെ ആകാം. നമുക്കൊന്ന് പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ട് തിരിച്ചെത്താം. കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കുട്ടനാടിന്റെ തനതായ കാർഷിക സാംസ്കാരിക പൈതൃകം ഉണ്ടല്ലോ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ നമ്മുടെ കേന്ദ്ര സർക്കാർ ശുപാർശ നൽകാൻ പോവുകയാണ്. മക്കളെ, സംഗതി സത്യമാണ്. നമ്മുടെ രാജ്യത്തെ പ്രമുഖ ഗവേഷണ സ്ഥാപനമാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അവരൊരു കിഡിലൻ സ്റ്റഡി റിപ്പോർട്ട് നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മാസ് തീരുമാനം. നമുക്കറിയാം, ലോകത്തിൽ തന്നെ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒന്നാണ് കുട്ടനാട്ടിലെ കാർഷിക രീതി. സമുദ്രനിരപ്പിനേക്കാൾ താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ആ നിലങ്ങളിൽ നെൽകൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് കുട്ടനാട്. അപ്പൊ ഈ താഴെത്തട്ടിലെ കൃഷി രീതി കാണാൻ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്താറുണ്ട്. ഇനി യുനെസ്കോയുടെ ആ ഗ്ലോബൽ ലിസ്റ്റിൽ കൂടി നമ്മുടെ കുട്ടനാട് ഇടം പിടിച്ചാൽ എന്താകും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ടൂറിസം വേറെ ലെവലാകും. ലോക ഭൂപടത്തിൽ കുട്ടനാട് തിളങ്ങി നിൽക്കും അല്ലെ. കുട്ടനാട്ടിലെ ആ കായൽക്കാറ്റും കപ്പയും മീൻകറിയും ഒക്കെ അടിച്ച് വള്ളങ്ങളെയും കണ്ടു നിൽക്കുന്ന ആ ഒരു ഫീൽ അതിനി ലോകം മുഴുവൻ വന്ന് അനുഭവിക്കാൻ പോവാണ്. അപ്പോൾ ഈ സന്തോഷ വാർത്ത ആഘോഷിക്കാൻ കുട്ടനാട്ടുകാർ മാത്രമല്ല, എല്ലാ മലയാളികളും റെഡി ആയിക്കോളൂ. ഈ ഒരു പോസിറ്റീവ് വൈബിൽ കുട്ടനാടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു അടിപൊളി പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. കാലിഡോസ്കോപ്പിൽ ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ പറഞ്ഞു നിർത്തിയത് കുട്ടനാടിന് കിട്ടാൻ പോകുന്ന ആ ഒരു യുനെസ്കോ പദവിയെ കുറിച്ചാണല്ലോ. ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, അല്ലാർജേ ഈ പദവി കിട്ടിയത് കൊണ്ട് നമുക്ക് എന്തിട്ട് നേട്ടമുള്ളത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. വെറുമൊരു സർട്ടിഫിക്കറ്റ് മാത്രല്ല ഈ ഒരു സംഗതി, കുട്ടനാടിന്റെ മൊത്തത്തിലുള്ള ജാതകം തന്നെ മാറാനായിട്ട് പോവാണ്. ഒന്നാമത്തെ കാര്യം, കുട്ടനാട് നേരെ ലോക ഭൂപടത്തിന്റെ നടുക്കേക്ക് അങ്ങോട്ട് കയറും. വിദേശ ടൂറിസ്റ്റുകൾ ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ ഒഴുകും, ഇപ്പോൾ ഒഴുക്കുണ്ട്. അതോടെ നമ്മുടെ അവിടുത്തെ ഹോം സ്റ്റേകളും ഹൗസ് ബോട്ടുകളും എന്തിന് ചായക്കട നടത്തുന്ന ചേട്ടന്മാർക്ക് വരെ നല്ല ബെസ്റ്റ് തൊഴിലവസരങ്ങളും കാശും കിട്ടും. ചുരുക്കം പറഞ്ഞാൽ ലോക്കൽ ഇക്കണോമി അങ്ങോട്ട് പച്ചപിടിക്കും. ഇനി ഇതിലും വലിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ആ കാര്യം പറയുന്നതിന് മുന്നേ ഒരു പാട്ടായാലോ. കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. കുട്ടനാടിന് ഗ്ലോബൽ പദവി കിട്ടാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ പറയാം, അതിനു മുന്നേ ദാ പിടിച്ചോ നല്ല അടിപൊളി പാട്ട്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കുട്ടനാട് എന്ന് പറയുമ്പോഴേക്കേ അവിടുത്തെ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴും അവിടെ വരുന്ന ഈ പ്രളയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും നമ്മൾ മറന്നുപോകരുത്. ഈ പ്രകൃതിക്ഷോഭമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെയും നോക്കി കൈനീട്ടി നിൽക്കേണ്ടി വരില്ല. ഈ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ഫണ്ട് വക സ്പെഷ്യൽ ഫണ്ടും വിദഗ്ധ സഹായമൊക്കെ കുട്ടനാട്ടിലേക്ക് നേരിട്ടെത്തും. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ വർഷവും മഴക്കാലത്ത് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ കൂടുതലുള്ള സ്ഥലമാണ് കുട്ടനാട്ടുകാർ. അപ്പം അവർക്കൊരു ഗുണമാണ്. പിന്നെ ഈ ഒരു ഇന്റർനാഷണൽ പദവി കിട്ടുമ്പോൾ ചില കടുപ്പമേറിയ നിയമങ്ങൾ വരും. കുട്ടനാടിന്റെ ഭംഗി നശിപ്പിക്കാനോ കായല് കയ്യേറി അനധികൃതമായിട്ട് എന്തെങ്കിലും കെട്ടിപ്പോക്കാനോ ഒക്കെ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നിയമം അങ്ങോട്ട് പോകും. അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത പരിരക്ഷ അതുണ്ടാവും കുട്ടനാടിന്. ഭൂപ്രകൃതി സംരക്ഷിക്കാൻ യുനെസ്കോ വക വലിയ പദ്ധതികളും പൈസയും വേറെയും വരും. ഇനി കായലിൽ പ്ലാസ്റ്റിക് ഇടാനോ കയ്യേറ്റം നടത്താനോ നോക്കുന്നവരൊക്കെ സൂക്ഷിച്ചോളണം. യുനെസ്കോ മുകളിൽ ഇരുന്ന് എല്ലാം കാണുന്നുണ്ട്. കുട്ടനാട് ഇനി വെറും ഒരു നാടല്ല, അതൊരു ഇന്റർനാഷണൽ ബ്രാൻഡായി മാറുകയാണ്. അപ്പോ പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു ശുപാർശ യുനെസ്കോ അംഗീകരിക്കട്ടെ. ലോക പൈതൃക പട്ടികയില് കാർഷിക സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന നമ്മുടെ കുട്ടനാട് ഉൾപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് കാലിഡോസ്കോപ്പ് ദാ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഹരിത ഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
4: പൂക്കളുടെ രാജ്ഞി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ ഉണ്ടാവുള്ളൂ അല്ലെ? അത് റോസാപ്പൂവാണ്. എത്രയൊക്കെ പുതിയ പുതിയ ചെടികൾ വിപണിയിൽ വന്നു കഴിഞ്ഞാലും വീട്ടുമുറ്റത്ത് ഒരൊറ്റ റോസാപ്പൂവെങ്കിലും വിരിഞ്ഞു നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഭംഗിയും സന്തോഷവും എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. പക്ഷേ പലരും പറയാറുണ്ട്, ചെടി വാങ്ങുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും, പക്ഷെ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പൂക്കാറില്ല എന്ന്. കൃത്യമായ ഇനങ്ങളും അവയുടെ ശരിയായിട്ടുള്ള പരിചരണ രീതിയും അറിയാത്തതാണ് ഇതിന് കാരണം. വീട്ടിൽ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ 8 മികച്ച റോസ് ഇനങ്ങളെക്കുറിച്ചും അവയിൽ വർഷം മുഴുവൻ നിറയെ പൂക്കളുണ്ടാകാനുള്ള രഹസ്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. പൂക്കളെ സ്നേഹിക്കുന്ന, റോസിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനൽ. വീട്ടുമുറ്റത്തെ പരിമിതമായ സ്ഥലത്തും ഫ്ളാറ്റുകളുടെ ബാൽക്കണിയിലുമൊക്കെ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് മിനിയേച്ചർ റോസുകൾ, അഥവാ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് പറയുന്ന ബട്ടൺ റോസുകൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവയുടെ ചെടിയും ഇലകളും പൂക്കളും എല്ലാം വലുപ്പത്തിൽ വളരെ ചെറുതായിരിക്കും. ചട്ടികളിൽ വളർത്താൻ ഇതിനേക്കാൾ മികച്ച മറ്റൊരു റോസ് ഇല്ല എന്ന് തന്നെ പറയാം. നിറങ്ങളുടെ കാര്യത്തിൽ വലിയൊരു വിസ്മയം തന്നെയാണ് ബട്ടൺ റോസ് തരുന്നത്. കടും ചുവപ്പ്, മഞ്ഞ, പിങ്ക്, വെള്ള, ഓറഞ്ച് കൂടാതെ ഒരേ പൂവിൽ തന്നെ 2 നിറങ്ങൾ കലർന്ന ഇനങ്ങളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഒരൊറ്റ ചില്ലയിൽ തന്നെ കൂട്ടമായി 10ഓ 20ഓ പൂക്കൾ ഒന്നിച്ച് വിരിഞ്ഞു നിൽക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. ഇവയുടെ പരിചരണം വളരെ എളുപ്പമാണ്. വലിയ ഇനങ്ങളെ അപേക്ഷിച്ച് രോഗപ്രതിരോധ ശേഷി കൂടുതലും ഇവയ്ക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിച്ചു കഴിഞ്ഞാൽ വർഷം മുഴുവൻ പൂക്കൾ തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പൂത്ത് കഴിഞ്ഞ ചില്ലകൾ അപ്പപ്പോൾ ചെറുതായി നുള്ളിക്കളയുന്നത് പുതിയ ശാഖകൾ വരാനും കൂടുതൽ പൂക്കൾ ഉണ്ടാകാനായിട്ടും സഹായിക്കും. ബട്ടൺ റോസിനെ കുറിച്ച് കേട്ടല്ലോ, ഇനി കാശ്മീരി റോസിനെ കുറിച്ച് അറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിവിധ ഇനം റോസുകളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കാശ്മീരി റോസാണ്. കേരളത്തിലെ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയ്ക്ക് ഏറ്റവും ഇണങ്ങിയതും കുറഞ്ഞ പരിചരണം കൊണ്ട് അതിശയകരമായ വിളവ് തരുന്നതുമായ ഒരു ഇനമാണ് കാശ്മീരി റോസ്. ഇതിൻ്റെ ഇലകൾക്ക് നല്ല കട്ടിപ്പച്ച നിറവും തിളക്കവും ഉണ്ടായിരിക്കും. സാധാരണ റോസുകൾ മഴക്കാലത്ത് ചീഞ്ഞു പോകാറുണ്ട് എങ്കിലും കാശ്മീരി റോസ് മഴയെയും വെയിലിനെയും ഒരുപോലെ പ്രതിരോധിച്ച് വളരുന്ന ഒന്നാണ്. കടും ചുവപ്പ് നിറത്തിലാണ് ഈ പൂക്കൾ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. വിരിഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളോളം വാടിപ്പോകാതെ ചെടിയിൽ തന്നെ നിൽക്കുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിപണിയിൽ ലഭ്യമാകുന്ന മറ്റ് ആഡംബര റോസുകളെ പോലെ ഇതിന് വലുപ്പമുണ്ടാകില്ല എങ്കിലും കർഷകർക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് ഇത്. നിലത്തോ വലിയ ചട്ടികളിലോ ഇത് നടാം. പ്രത്യേകമായിട്ട് വലിയ പ്രൂണിംഗ് ഒന്നും ഇതിന് ആവശ്യമില്ല. ചെടിക്ക് നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടുന്ന തരത്തിൽ നിർത്തിയാൽ മാത്രം മതിയാകും. രാസവളങ്ങളെക്കാൾ കൂടുതൽ ചാണകപ്പൊടിയും കമ്പോസ്റ്റും പോലുള്ള ജൈവ വളങ്ങളോടാണ് കാശ്മീരി റോസിന് കൂടുതൽ താല്പര്യം. കേട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ തരം റോസുകളെ കുറിച്ച് പറയുന്ന ഹരിതഭൂമിയാണ്. ഇനി ഹൈബ്രിഡ് ടീ റോസിനെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മൾ ബൊക്കേകളിലും അതുപോലെ തന്നെ ഫ്ലവർ വേസുകളിലും ഒക്കെ കാണുന്ന നിറമുള്ള തണ്ടുകളുള്ള വലിയ ഒറ്റപ്പൂക്കളായി വിരിയുന്ന രാജകീയ ഇനമാണ് ഹൈബ്രിഡ് ടീ റോസുകൾ. ഇനി ഹൈബ്രിഡ് ടീ റോസുകൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാം. പൂക്കളുടെ വലുപ്പവും അവയുടെ ഇതളുകളുടെ പ്രത്യേകമായ അടുക്കുമാണ് ഇവയെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. റോസ് പ്രേമികളുടെ തോട്ടങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നുകൂടിയാണ് ഇത്. ചുവപ്പ്, മഞ്ഞ, വെള്ള, പിങ്ക്, പീച്ച്, വയലറ്റ് തുടങ്ങി മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്ന ഏതാണ്ട് എല്ലാ നിറങ്ങളിലും രൂപങ്ങളിലും ഹൈബ്രിഡ് ടീ റോസുകൾ ലഭ്യമാണ്. ചില ഇനങ്ങൾക്ക് അതീവ മനോഹരമായ സുഗന്ധവും ഉണ്ടായിരിക്കും. ഒരു തണ്ടിൽ ഒരു പൂവ് മാത്രമുണ്ടാകുന്നത് കൊണ്ട് ഇതിൻ്റെ ഭംഗി വളരെ സവിശേഷവുമാണ്. ഇവ വളർത്തുമ്പോൾ അല്പം ശ്രദ്ധ കൂടുതൽ ആവശ്യമാണ്. നല്ല നീർവാർച്ചയുള്ള മണ്ണും ദിവസവും കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും നേരിട്ടുള്ള സൂര്യപ്രകാശവും ഇവയ്ക്ക് വേണം. ഒക്ടോബർ മാസങ്ങളിൽ ഇവയുടെ കമ്പുകൾ ശാസ്ത്രീയമായി വെട്ടിമാറ്റി വളം നൽകിയാൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ തോട്ടം മുഴുവൻ വലിയ പൂക്കളാൽ നിറയും. ഹൈബ്രിഡ് ടീ റോസുകളെ കുറിച്ചാണ് ഇത്രയും നേരം കേട്ടത്. ഇനി ഫ്ലോറിബണ്ട റോസിനെ കുറിച്ചറിയാം. നല്ലൊരു പാട്ടിന്

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിവിധ തരം റോസുകളെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൈബ്രിഡ് ടീ റോസിന്റെ വലിയ പൂക്കളുടെ ഭംഗിയും മിനിയേച്ചർ റോസിന്റെ കൂട്ടമായി പൂക്കുന്ന സ്വഭാവവും ഒന്നിച്ച് ചേർത്ത് വെച്ച ഇനമാണ് ഫ്ലോറിബണ്ട റോസുകൾ. ഫ്ലോറിബണ്ട റോസുകളെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ചെടിയുടെ വലുപ്പം ഇടത്തരമായിരിക്കും ഈ ഒരു റോസിന്റെ. വീട്ടുമുറ്റത്ത് ഒരു റോസ് ഗാർഡൻ ഒരുക്കുമ്പോൾ മുൻനിര അതിരുകളായിട്ട് വെച്ച് പിടിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇനമാണിത്. മഞ്ഞ, ഓറഞ്ച്, കടും പിങ്ക്, വെള്ള, മൾട്ടി കളർ തുടങ്ങിയ ആകർഷകമായ നിറങ്ങളിൽ ഇവ ലഭിക്കുന്നു. ഒരു ചെറിയ ചില്ലയിൽ തന്നെ അഞ്ചോ ആറോ വലിയ പൂക്കൾ ഒരു കുട പോലെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. തുടർച്ചയായിട്ട് പൂത്തു നിൽക്കുന്ന സ്വഭാവം ഇതിനുള്ളതുകൊണ്ട് തോട്ടത്തിന് എപ്പോഴും ഒരു സജീവത നൽകാനായിട്ട് ഇവയ്ക്ക് കഴിയും. ഫ്ലോറിബണ്ട റോസുകൾക്ക് നല്ല ജൈവാംശമുള്ള മണ്ണാണ് ആവശ്യം. ചട്ടികളിൽ വളർത്തുമ്പോൾ മണ്ണും മണലും ചാണകപ്പൊടിയും തുല്യ അളവിൽ ചേർക്കണം. പൂവിട്ട് കഴിഞ്ഞ ശേഷം ആ ചില്ലകൾ അല്പം താഴെ വെച്ച് മുറിച്ച് കളയുന്നത് വഴി പുതിയ ധാരാളം മുട്ടുകൾ വരാനായിട്ട് കാരണമാകും. ഫ്ലോറിബണ്ട റോസിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. ഇനി പോളിയാന്ത റോസിനെ കുറിച്ചറിയാം. മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. വിവിധ തരം റോസുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് പോളിയാന്ത റോസ്. പണ്ട് മുതലേ നമ്മുടെ നാട്ടിലെ വീട്ടുപറമ്പുകളിൽ കണ്ടുവരുന്ന കുള്ളൻ സ്വഭാവമുള്ള നാടൻ റോസുകളുടെ കുടുംബത്തിൽപ്പെട്ടതാണ് പോളിയാന്ത റോസുകൾ. വലിയ രോഗബാധകളോ കീടങ്ങളുടെ ആക്രമണമോ ഒന്നുമില്ലാതെ വളരെ സ്വാഭാവികമായി വളരുന്ന ഒന്നാണിത്. തുടക്കക്കാർക്ക് റോസ് കൃഷിയിലേക്ക് കടക്കാൻ പറ്റിയ ഏറ്റവും ലളിതമായിട്ടുള്ള ഇനം. ഇവയുടെ പൂക്കൾക്ക് വലുപ്പം കുറവായിരിക്കും. പ്രധാനമായിട്ടും പിങ്ക്, ചുവപ്പ്, വെള്ള നിറങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. വിരിഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ വലിയൊരു കൂട്ടമായിട്ട് മാസങ്ങളോളം ചെടിയിൽ തന്നെ നിലനിൽക്കും. വലിയ പരിചരണം നൽകിയാൽ സമയമില്ലാത്തവർക്ക് വീട്ടുമുറ്റത്ത് വളർത്താനായിട്ട് പറ്റിയ ഒന്നാണ് ഇത്. തറയിൽ നേരിട്ട് നടുമ്പോഴാണ് ഇവ കൂടുതൽ ഭംഗിയായിട്ട് പടർന്നു വളരുന്നത്. കടുത്ത വേനൽക്കാലത്തും വാടിപ്പോകാതെ പൂക്കൾ തരാനായിട്ട് ഇവയ്ക്ക് പ്രത്യേക ശേഷിയുണ്ട്. ചുവട്ടിൽ അല്പം വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും നൽകിയാൽ ഇവയുടെ ഇലകൾക്ക് നല്ല കരുത്തും പൂക്കൾക്ക് നല്ല നിറവും ലഭിക്കും. പോളിയാന്ത റോസിനെ കുറിച്ചാണ് കേട്ടത് അല്ലേ. ഇനി ക്ലൈംബിംഗ് റോസിനെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീടിന്റെ ഗേറ്റുകളിലോ മതിലുകളിലോ ആർക്കുകളിലോ ഒക്കെ പടർത്തി കയറ്റി മനോഹരമാക്കാൻ പറ്റിയ ഇനമാണ് ക്ലൈംബിംഗ് റോസുകൾ അഥവാ വള്ളി റോസുകൾ. സാധാരണ റോസുകളെ പോലെ കുറ്റിച്ചെടിയായിട്ടല്ല ഇവ വളരുന്നത്, പകരം നീളമുള്ള ശക്തമായ വള്ളികളായിട്ട് ഇവ മുകളിലേക്കങ്ങ് പടരും. ചുവപ്പ് മഞ്ഞ നിറങ്ങളിലുള്ള വള്ളി റോസുകളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ജനപ്രിയമായിട്ടുള്ളത്. ഗേറ്റിന്റെ ഇരുവശത്തു നിന്നും പടർന്നു കയറി മുകളിൽ കുലകുലകളായിട്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച വീടിനൊരു യൂറോപ്യൻ ലുക്ക് നൽകും. വിരിയുമ്പോൾ നല്ല നേർത്ത സുഗന്ധം പരത്തുന്ന ഇനങ്ങളും ഇതിലുണ്ട്. വള്ളി റോസുകൾ നടുമ്പോൾ നല്ല ആഴമുള്ള വലിയ കുഴികൾ എടുക്കണം, കാരണം ഇവയുടെ വേരുകൾ നന്നായി താഴേക്ക് പടരുന്നവയാണ്. വള്ളികൾ വളരുന്നതനുസരിച്ച് അവയ്ക്ക് കൃത്യമായ താങ് നൽകി കെട്ടിക്കൊടുക്കണം. വശങ്ങളിലേക്ക് പോകുന്ന അനാവശ്യ ചില്ലകൾ വെട്ടിമാറ്റുന്നത് കൂടുതൽ പ്രധാന വള്ളികൾ ശക്തമാകാനായിട്ട് സഹായിക്കും. വള്ളി റോസിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത് അല്ലേ. ഇനി ഡമാസ്ക് റോസിനെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വിവിധ തരം റോസുകളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഡമാസ്ക് റോസ്. റോസാപ്പൂക്കളുടെ യഥാർത്ഥ നാടൻ മണവും ഔഷധ ഗുണവും ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരേ ഒരു ഇനം പനിനീർ റോസ് അഥവാ ഡമാസ്ക് റോസ് ആണ്. ഇതിന്റെ പൂക്കളിൽ നിന്നും എടുക്കുന്ന എണ്ണയും പനിനീരും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കായാലും ആയുർവേദത്തിലും വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട്. നേർത്ത പിങ്ക് നിറത്തിലാണ് ഈ പൂക്കൾ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇതിന്റെ ഇതളുകൾ വളരെ മൃദുവും പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതുമായിരിക്കും. എങ്കിലും രാവിലെ എഴുന്നേറ്റ് വീട്ടുമുറ്റത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പൂവ് തരുന്ന ഒരു സുഗന്ധം മനസ്സിന് വലിയൊരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. പനിനീർ റോസിന് അല്പം തണുപ്പുള്ള കാലാവസ്ഥ ഇഷ്ടമാണ് എങ്കിലും കേരളത്തിലെ മണ്ണിലും ഇത് നന്നായിട്ട് വളരും. ചെടിയുടെ ചുവട്ടിൽ എപ്പോഴും നേരിയ ഈർപ്പമുണ്ടായിരിക്കണം. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. ഇതിന്റെ ഇതളുകൾ ഉണക്കി ചായ ഉണ്ടാക്കാനും വീട്ടിൽ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള റോസ് വാട്ടർ ഉണ്ടാക്കാനും ഉപയോഗിക്കാം. പനിനീർ റോസിനെ കുറിച്ചാണ് ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പോട്ടിംഗ് മിശ്രിതവും അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞുതരാം മനോഹരമായ പാട്ട്.
2: അഭിനയ രാജ ഗോകുലബാല കോടി പ്രകാശ വിരക നരകശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേ ഇത്തവണയ വാടലി ചൂടിയ വാകള വാടിയ സിന്ധ പൂതകിയാക പണിത്തിടുവായ പാവൈ വിറകം പരുകിടുവായ ആയർദം മായ നീവ

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: റോസ് ചെടികൾ നടാൻ ഉപയോഗിക്കുന്ന മണ്ണാണ് അതിന്റെ ജീവൻ എന്ന് പറയുന്നത്. കളിമണ്ണ് നിറഞ്ഞ മണ്ണിൽ റോസ് വളരില്ല. ചുവന്ന മണ്ണ്, മണൽ, ചാണകപ്പൊടി അല്ലെങ്കിൽ കൊക്കോപീറ്റ് എന്നിവ സമമായി ചേർത്ത് വേണം മിശ്രിതം ഒരുക്കാനായിട്ട്. ചട്ടിയുടെ അടിയിൽ വെള്ളം വാർന്നു പോകാനുള്ള ദ്വാരം കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. റോസിൽ നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന മൂന്ന് പ്രധാന ഘടകങ്ങളാണ് സൂര്യപ്രകാശം, പ്രൂണിംഗ്, അടിവളം. ദിവസവും 5 മുതൽ 6 മണിക്കൂർ വെയിൽ കിട്ടുന്നിടത്ത് മാത്രം ചട്ടികൾ വയ്ക്കുക. വർഷത്തിൽ ഒക്ടോബർ മാസത്തിൽ കമ്പുകൾ 1/3 ഭാഗം വെട്ടിമാറ്റി ഇലകൾ കളയുക. കമ്പ് മുറിച്ച ഭാഗത്ത് കുമിൾനാശിനി പുരട്ടാനായിട്ട് മറക്കരുത്. ജൈവവളങ്ങളായിട്ടുള്ള എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കടല പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം എന്നിവ മാറി മാറി നൽകുന്നത് റോസ് വേഗത്തിൽ തളിർക്കാനും വലിയ മുട്ടകൾ ഉണ്ടാകാനും സഹായിക്കും. കൂടാതെ മുട്ടത്തോട് പൊടിച്ചതും ചായപ്പൊടി ഉണക്കിയതും ചുവട്ടിലിട്ട് കൊടുക്കുന്നത് പൂക്കളുടെ എണ്ണവും നിറവും വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൃത്യമായ ഇനങ്ങൾ തിരഞ്ഞെടുത്ത് ചെറിയ ചില പരിചരണങ്ങൾ നൽകിയാൽ നമ്മുടെ വീട്ടുമുറ്റത്തും റോസാപ്പൂക്കളുടെ വലിയൊരു വസന്തം തന്നെ തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തും ഈ മനോഹരമായ പൂക്കൾ വിരിഞ്ഞ് പുഞ്ചിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റോസാപ്പൂക്കളെ കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

യെസ്, അങ്ങനെതാ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സമയം നോക്കുമ്പോൾ 12 മണിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ഈ 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടേ, ഒരു 15 മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് പോണ ചില സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ നമ്മുടെ ഇടയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ ഉണ്ടാകും 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു പോകും, പക്ഷെ ചിലപ്പോ 1 മണിക്കൂറായാലും തിരിച്ചു വരില്ല. അങ്ങനെ ഒരു സംഭവം ഇന്നത്തെ പത്രത്തില് ഫ്രണ്ട് പേജിൽ ഞാനിങ്ങനെ കണ്ടു. 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 45 മിനിറ്റ് ആണ് കാണാണ്ടായത്. ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യുതി, ഇലക്ട്രിസിറ്റി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലോഡ് ഷെഡിംഗ് ഉണ്ടാകും. സംസ്ഥാനത്ത് KCB കടുത്ത വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ 15 മിനിറ്റ് വീതം നിയന്ത്രിക്കേണ്ടി വരും എന്നൊക്കെയാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചാൽ, പിന്നെ ഒരു 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് പോകുന്ന ചില ആളുകളെ പോലെയാണ് ഇപ്പോഴത്തെ കറണ്ടിന്റെ അവസ്ഥ. പോയാൽ പിന്നെ എപ്പ വരും എന്ന് ദൈവത്തിന് പോലും അറിയാൻ പറ്റില്ല. പലയിടത്തും 3/4 മണിക്കൂറുകളോളം കറണ്ട് പോയിട്ട് ഫാൻ കറങ്ങാതെ ആളുകൾ ഇങ്ങനെ വിശറി കൊണ്ട് വീശിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ കടുത്ത വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ നോക്കിയും കണ്ടും ഒക്കെ ഉപയോഗിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. പിന്നെ എന്തെല്ലാം വിശേഷങ്ങൾ, നമ്മൾ ആ പുതിയൊരു ദിവസത്തിലേക്ക് ഇങ്ങനെ വന്നെത്തി നിൽക്കുകയാണ് അല്ലേ. ഇന്നിപ്പോൾ ഒരു മൺഡേ ആണ്. ഈ ആഴ്ചയിലെ ആദ്യത്തെ ഇൻസ്റ്റന്റ് പാട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ബാലൻ എന്ന സിനിമ നിങ്ങൾ കണ്ടോ? വളരെയധികം ഹൈപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പടമാണ് ബാലൻ എന്ന സിനിമ. വളരെ സ്ലോ പേസ്ഡ് ആയിട്ട് പോകുന്ന സിനിമയാണ്. ഞാൻ കണ്ടു. എന്താണ് അതിന്റെ കുറച്ച് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കംപ്ലീറ്റ് ഫ്രഷ്നെസ് ഉള്ള ഒരു ചിത്രമാണ്. നമുക്കൊട്ടും പരിചയമില്ലാത്ത ആളുകളാണ് അതിൽ അഭിനയിച്ചേക്കുന്നത്. പുതിയ മുഖങ്ങൾ, പുതുമുഖങ്ങൾ, അതാണ് എനിക്ക് തോന്നുന്നു സിനിമ നൽകുന്ന ഏറ്റവും വലിയൊരു കാര്യം. ആ സംഭവമാണ്, നമ്മൾ മുന്നേ കണ്ടിട്ടില്ലാത്ത ആളുകളായതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെയാണ് നമ്മൾ ആ സിനിമ കാണുന്നത്. അങ്ങനെ നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള, നല്ല വെടിപ്പായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു പടമാണ് ബാലൻ ദ ബോയ്. നല്ല രസമാണ്. ഈ പതുക്കെ പോകുന്ന സിനിമകൾ ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, ഒരു സ്ലോ പേസിൽ പോകുന്ന സിനിമകൾ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ പോയി കാണാം. അപ്പോൾ ബാലൻ എന്ന സിനിമയിലെ പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ പരിപാടി എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. വേഗം ഫോൺ എടുക്കുക, 8281509000 എന്ന നമ്പർ ഡയൽ ചെയ്യുക. ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കുക, ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേഷനും കൊടുക്കുക. അങ്ങനെ പവർ ആവട്ടെ, ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ടുകൾ അങ്ങോട്ട് ഞാൻ വെച്ചു തരും. അപ്പോൾ ഇന്നത്തെ ഡേ പവർ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇൻസ്റ്റപ്പാട്ട് ഇവിടെ മൊത്തം പാട്ട്. ബാലൻ ദ ബോയ് എന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ തിരിച്ചു വന്ന് യൂട്യൂബിലോ സ്പോട്ടിഫൈയിലോ എവിടെയെങ്കിലും ഈ ഒരു പാട്ട് കേൾക്കാനായിട്ട് ഉറപ്പായിട്ടിരിക്കും. ട്രസ്റ്റ് മീ, ഉറപ്പായിട്ടും പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെയാണ് ഇന്നലെ ഈ സിനിമ കണ്ടതിന് ശേഷം ഞാൻ വന്നിട്ട് ഈ ഒരു പാട്ടൊന്നുകൂടെ കേട്ടു. ആ പാട്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഒരു രക്ഷയില്ല, നല്ല രസമായിട്ട് അങ്ങനെ പോകുന്നൊരു ചിത്രമാണ്. നമുക്ക് എന്തായാലും ഫിസ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാ സംസാരിക്കണേ? സുരേഷ് ഏട്ടാ, എന്താണ് വിശേഷം? സുഖല്ലേ? സുഖായിട്ടിരിക്കണു. എന്താ ചെയ്യണേ ഇപ്പോ? വർക്ക് ചെയ്തോണ്ടിരിക്കയാണ്. അപ്പൊ കേട്ടു ഒരാ പാട്ട് ചോദിക്കാന്ന് തോന്നി, ആർക്കെങ്കിലും ഒരാൾക്കൊരു ഡെഡിക്കേഷൻ കൊടുക്കാന്ന് തോന്നി. ആണോ?
1: അല്ലല്ല,
0: അങ്ങനെയൊന്നും ഇല്ല, ചുമ്മാ പാട്ട് കേട്ടാ മതി. ഏത് പാട്ടാ കേക്കാൻ തോന്നിയേ പറയൂ. പാതിര വൈകുന്നേരം എന്ന പാട്ടല്ലേ. ലാലേട്ടൻ ഫാൻ ആണോ? ഓക്കെ, ഞാൻ എന്തായാലും പാട്ട് വെച്ചുതരാം. താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സുരേഷ് ഏട്ടനാണ്, കുഴൽ മന്നത്ത് എന്ന്. അപ്പൊ ചേട്ടൻ ചോദിച്ച പാട്ട് വിയറ്റ്നാം കോളനി എന്ന സിനിമയിലെ പാതിര വൈകുന്നേരം എന്ന പാട്ടാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്, നമുക്ക് ആ പാട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് പാലക്കാട് നിന്ന് ധനുഷാണ്. നാനി എന്ന മൂവിയിലെ കൊഞ്ചം ഉളറിക്കൊട്ടവ എന്ന സോങ് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചേക്കണേ. അതും ഒരു കിട്ടിലൻ പാട്ട്. രണ്ട് സിനിമകൾ, ഇപ്പൊ വിയറ്റ്നാം കോളനി എന്ന സിനിമയും നാനി എന്ന സിനിമയും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും രണ്ടും നല്ല സിനിമകളാണ്. ഈ രണ്ട് പാട്ടുകളും ബ്യൂട്ടിഫുൾ പാട്ടുകളാണ്. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വേഗം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി.

0: ഈ സിനിമയിലെ ലാസ്റ്റ് വില്ലൻ വന്ന് നാനിയെ ഇങ്ങനെ കൊല്ലുന്ന സമയത്ത് എത്ര പേര് കരഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്കും സങ്കടം, എന്തിനാ വില്ലൻ വന്ന് നാനിയെ കൊന്നേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരും. പക്ഷെ പാട്ടൊരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കണേ? ആഹാ, ജയങ്കർ ചേട്ടാ, കൊറേ ആയല്ലോ സംസാരിച്ചിട്ട്. സുഖല്ലേ?
1: അതെ അതെ, അഭിരാമിയല്ലേ?
0: അഭിരാമിയാണ്, സുഖല്ലേ? അപ്പൊ എന്താണ് ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ?
1: ഫോർട്ട് കൊച്ചിയില് ഇപ്പോ രാവിലെ മുതൽ നല്ല മഴയാണ്.
0: ഓഹോ, നിർത്താതെ മഴ പെയ്യല്ലേ?
1: അതെ, ഈ സമയം വരെ നല്ല മഴയാണ്.
0: നല്ല മഴ പെയ്യണം, ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ കറണ്ട് കെട്ട്, ലോഡ് ഷെഡിങ് ഒക്കെ ഉണ്ടാവും. 45 മിനിറ്റ് ഒക്കെ എന്നാ പറയണേ.
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുമ്പോ പാട്ട് കേൾക്കണം എന്ന് തോന്നിയതാണോ, അതോ ഇന്നിപ്പോ രാവിലെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് വിളിക്കണം, പാട്ട് ചോദിക്കണം, അങ്ങനെ ഓർത്ത് വിളിച്ചതാണോ? എന്തായിരുന്നു ഇന്ന് വിളിക്കാനുള്ള ഒരു ചേതോ വികാരം?
1: ഇന്നിപ്പോ വിളിക്കാനുള്ള കാര്യം, ഇന്നലെ ഞാൻ ഒന്ന് സ്റ്റെപ്പിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വീണു.
0: ഈശ്വര, അതാണോ വിളിക്കാനുള്ള കാരണം? എന്താ പറ്റിയ?
1: കൊഴപ്പില്ല, നടുവിന് ഒരു ചെറിയൊരു ചതവുണ്ട്. അപ്പൊ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു, കാണിച്ചപ്പോ ചതവുണ്ട്, രണ്ട് ദിവസം റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ.
0: അപ്പൊ ഇത്ര നാള് റെസ്റ്റ് ഇല്ലാണ്ട് പണി ചെയ്തത് കൊണ്ട് കിട്ടിയ പണിയാ അല്ലേ?
1: അതെ അതെ. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും അഹല്യയിലേക്ക് വിളിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട അഹല്യലി പാട്ട് ചോദിച്ചത് കോള് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാറില്ല ഞങ്ങൾക്ക്.
0: അതെയോ, മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാറില്ല അല്ലേ?
1: ഞാൻ വാട്സപ്പിലൂടെ പാട്ട് ചോദിക്കാറുണ്ട്, പക്ഷേ അവസാന ഘട്ടത്തിലേ ഞങ്ങൾക്ക് പാട്ട് കിട്ടാറുള്ളൂ.
0: കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് എന്തായാലും എന്താ ഉടനെ വെച്ചുതരാൻ പോവാണ്. ഏത് പാട്ടാ വേണ്ടേ പറയൂ.
1: ഇന്നിപ്പോ വേണ്ടത് നീലക്കടമ്പ് എന്ന ചിത്രത്തിലെ ചിത്രാമ പാടിയ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന നേരം എന്നുള്ള പാട്ടാണ്. ആ പാട്ട് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ ജലറാണിയായ ശീബ കുമരകം, പിന്നെ മുഹമ്മദ് വടക്കേ വാവുന്നൂര്, പിന്നെ ശ്രീധരൻ അവണ്ണൂർ, പിന്നെ അതുകൂടാതെ പ്രേമ തൃക്കൊടിത്താനം, ത്രിമൂർത്തി അനില്, പിന്നെ അതുകൂടാതെ നമ്മുടെ ശംസുദ്ദീൻ ചേട്ടൻ, പിന്നെ അതുകൂടാതെ ഓർക്കുന്നില്ല, പേര് ഓർക്കുന്നില്ല, ആ നാരായണൻ ചേട്ടൻ.
0: ഓക്കെ, ഇതിങ്ങനെ ഓർത്തെടുത്ത് ഓർത്തെടുത്ത് പറഞ്ഞതാണോ, എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാ? അപ്പൊ ജയങ്കരേട്ടാ, ടേക്ക് റെസ്റ്റ്, അടിപൊളിയായിട്ട് പിന്നെ എന്താ പറയാ, പെട്ടെന്ന് തന്നെ ഇത് മാറട്ടെ. ഓക്കെ, പാട്ട് കേട്ട് അടിപൊളിയായിട്ട് ഇരിക്കും.
1: ഞാൻ പാട്ട് കേൾക്കാറുണ്ട്, പിന്നെ അതുകൂടാതെ അഭിരാമിയുടെ മറ്റേ 2 മണിക്കുള്ള ഓർമ്മയിൽ ഉണരും കാണാം, അത് ഞാൻ തീർച്ചയായും കേട്ടിരിക്കും.
0: ഇപ്പൊ അഭിരാമി അല്ല ചെയ്യുന്നത്, ഇപ്പൊ അത് ഹീരയാണ് ചെയ്യുന്നത്. എന്തായാലും കേൾക്കണം കേട്ടോ. ഓക്കെ, അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ജയങ്കരേട്ടനാണ്. അപ്പൊ ആളൊന്ന് ജസ്റ്റ് ഒന്ന് ഹെൽത്ത് ഓക്കെ അല്ലാതിരിക്കുന്ന സമയമാണ്, പക്ഷെ എന്നാലും പാട്ട് കേൾക്കാനായിട്ട് വിളിച്ചതാണ്. നമ്മളെ ചോദിച്ചിട്ടുള്ള പാട്ട് നീലക്കുറിഞ്ഞുകൾ പൂക്കുന്ന വീതിയിൽ എന്ന പാട്ടാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് ആശാമോളാണ്, ഫ്രം ആലത്തൂർ. ആശാമോളുടെ മെസ്സേജ് ഇങ്ങനെയാണ്, എന്താണെന്ന് ചോദിക്കല്ലേ എന്ന പാട്ട് ഉല്ലകം ചുറ്റും വാലിബൻ എന്ന സിനിമയിലെ പാട്ടാണ്. വിജയ് യേശുദാസും ബ്രഹ്മനും ചേർന്ന് പാടിയിട്ടുള്ള ആ ഒരു പാട്ടും വരുന്നുണ്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം പ്രാദേശിക വാർത്തകളായിരിക്കും കേൾക്കുക. അതിനുശേഷം നമുക്ക് പവറായിട്ട് തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ.
2: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാം ഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് വിഭാഗം എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനം തുടരുന്നു. പ്രധാനമന്ത്രിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ചു. ബഹുമതി ലഭിച്ചതിൽ സീഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുകയാണെന്നും ഈ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് എ സി മൊയ്തീനാണ് നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും പദ്ധതി തുടരുന്നതിലുള്ള വിയോജിപ്പ് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു തയ്യാറെടുപ്പും കൂടാതെ നടപ്പാക്കിയ പദ്ധതിയാണിതെന്നും പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം സഭാ നടപടികളിൽ സഹകരിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തത ഉണ്ടെന്നും അധിക ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
3: മലപ്പുറം, കോഴിക്കോട്, കാസർകോട് ജില്ലകളിൽ സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത ജില്ലകളിൽ ഈ അധ്യയന വർഷം തന്നെ ആവശ്യത്തിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്ന വിഷയം സർക്കാരിന്റെ പരിഗണനയിലാണ്. മുഖ്യ അലോട്ട്മെന്റിന് ശേഷവും സേ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപേക്ഷ സ്വീകരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നടത്തിയാണ് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്ക് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുന്നത്. തുടർന്നും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന പക്ഷം സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതിനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്.
2: ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും ഇതിനായി കമ്മീഷനെ നിയോഗിക്കുമെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഭൂമി തരമാറ്റത്തിനുള്ള 25,000 അപേക്ഷകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 839 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 മന്ദഗതിയിലാണെന്ന് മന്ത്രി പി കെ ബഷീർ. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയെന്നും ഗുണനിലവാരം സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ തദ്ദേശീയരായ ആളുകൾക്ക് തൊഴിലവസരം ലഭിക്കുന്നില്ലെന്ന പരാതിയും അന്വേഷിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. ജൂലൈ 1 എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും. രാജ്യത്തിന്റെ മികച്ച ഭാവിക്കായി എല്ലാവരും സെൻസസ് പ്രക്രിയയുടെ ഭാഗമാകണമെന്ന് നടൻ മമ്മൂട്ടി അഭ്യർത്ഥിച്ചു.
4: ജൂലൈ 1 മുതൽ 30 വരെ സെൻസസ് ഓഫീസർമാരെ നിങ്ങളുടെ വീട്ടിലെത്തും. അവർ ചോദിക്കുന്ന വിവരങ്ങൾ ഇന്നയ്ക്ക് വേണ്ടിയും നാളേക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഉള്ളതാണ്. മികച്ച റോഡുകൾക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സേവനങ്ങൾക്കും വികസന പദ്ധതികൾക്കും അടിത്തറയാവുന്ന വിവരങ്ങളാണ്. നിങ്ങളുടെ വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥന്മാരെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി വരുന്നത്. നാടിന്റെ ഭാവിക്ക് വേണ്ടി എല്ലാവരും ഈ ജനസംഖ്യ സെൻസസിന്റെ ഭാഗമാകുക.
2: മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൌജന്യ റേഷൻ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പി എ മുഹമ്മദ് റിയാസ് എംഎൽഎ ഫിഷറീസ് മന്ത്രിക്ക് നിവേദനം നൽകി. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൌജന്യ റേഷനും പഞ്ഞമാസ ധനസഹായവും അടിയന്തരമായി അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേശീയ പൾസ് പോളിയോ ദിനമായി ഇന്നലെ രാജ്യത്തുടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനമെന്നാരോപിച്ച് യുഡിഎഫ് പ്രതിഷേധ മാർച്ച് നടത്തി. എൻ ശക്തൻ എംഎൽഎ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കെപിസിസി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ കെ എസ് ശബരിനാഥൻ, കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: 30-ന് ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2-ന് ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം പാലക്കാട് ജില്ലയിലെ മഴ കുറവ് കള്ള് ഉൽപാദനത്തെ ബാധിച്ചതായി ചെത്തുതൊഴിലാളികൾ. സംസ്ഥാനത്തെ പ്രധാന കള്ള് ഉൽപാദന മേഖലയായ ചിറ്റൂരിലാണ് കള്ള് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ദിവസേന 45 ലിറ്റർ വരെ കള്ള് അളന്നെടുത്ത് നിലവിൽ അതിന്റെ പകുതി പോലും ലഭിക്കാത്ത സ്ഥിതിയാണെന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലയിൽ മഴ കുറഞ്ഞതോടെ ജലസേചനവും മഴക്കാല പരിചരണവും പ്രതിസന്ധിയിലായതാണ് കാരണമെന്നാണ് ചെത്തു തൊഴിലാളികൾ പറയുന്നത്. കള്ള് ഉൽപാദിപ്പിക്കുന്ന തെങ്ങിൻ തോപ്പുകളുള്ള ചിറ്റൂർ മേഖലയിൽ 80% ത്തിലേറെ മഴക്കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്.
0: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വള്ളംകളി പ്രേമികൾ കാത്തിരുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആദ്യത്തെ മത്സര വള്ളംകളിയാണ് ആലപ്പുഴയിലെ പമ്പയാറ്റിൽ നടക്കുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പമ്പയാറിന്റെ ഇരുകരകളിലും 10,000 വള്ളംകളി കാണാൻ തടിച്ചുകൂടിയിട്ടുള്ളത്. ചെറുവള്ളങ്ങളിലും ശിക്കാരി വള്ളങ്ങളിലും മോട്ടോർ ബോട്ടുകളിലും ഹൌസ് ബോട്ടുകളിലുമൊക്കെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. 7 ജലരാജാക്കന്മാർ ഉൾപ്പെടെ 14 കളിവള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ മേളയിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കളക്ടർ പതാക ഉയർത്തുന്നതോടെ മത്സര വള്ളംകളി ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. റെജിച്ചെറിയാൻ MLA അധ്യക്ഷത വഹിക്കും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123-ലും നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയും ഗ്രാമിന് 13,110 രൂപയുമാണ് ഇന്നത്തെ വില. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽ മലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥയ്ക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അറിയിപ്പിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് 1 സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൌകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: യു ജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ.

0: ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
0: അങ്ങനെ പാട്ടുകൾക്കും പ്രാദേശിക വാർത്തകൾക്കും ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഞാൻ ദിനേഷാണ്.
0: ദിനേഷ്, എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാൻ സുല്യ.
0: സുല്യ? സുല്യ കാസർഗോഡ് അല്ലേ? കാസർഗോഡ് ഭാഷയിൽ എന്തെങ്കിലും സംസാരിക്കോ? ഒരു കൗതുകം കൊണ്ട് ചോദിച്ചാ, ഒരു ഇഷ്ടം കൊണ്ട് ചോദിച്ചാ. അവിടത്തെ ഭാഷ നല്ല രസമാണല്ലോ കേൾക്കാൻ. നല്ല രസമാണ്, ചിലത് നമുക്ക് മനസ്സിലാവൂല്ല അല്ലേ? ആ, എന്തെങ്കിലും എന്നോട് ചോദിക്കോ. എന്തെങ്കിലും ഒരു കാര്യം? ചായ കുടിച്ചു. ആ, ചായ കുടിച്ചു. അത് സിമ്പിൾ ആയി പോയി.
2: ആ,
0: പിന്നെന്താ?
2: പിന്നെ മഴ ഉണ്ടാ അങ്ങോട്ട്?
0: മഴ മഴ ഞങ്ങൾക്ക് ഇല്ല കേട്ടോ, മഴ കുറവാ. നിങ്ങക്ക് മഴയുണ്ടാ? അവിടെ മഴയുണ്ട്. ആ, ദിനേഷ് എന്ത് ചെയ്യാ? വർക്ക് ചെയ്യാണോ?
2: ഞാൻ ഇത് ITI പഠിക്കുന്നത്.
0: പഠിച്ചോണ്ടിരിക്കാണ് അല്ലേ?
2: അല്ല, ഇപ്പായി പഠിച്ചിട്ടായി.
0: പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ പറയൂ.
2: വിജയ് സൂപ്പറും പൂർണിമയും ചിത്രത്തില്. ആ,
0: ഏതോ മഴയിൽ നനവോടെ നാമെന്ന് കണ്ടു അല്ലേ? ഓക്കെ, ഈ പാട്ട് നല്ലൊരു റൊമാൻറ്റിക് സോങ് ആണ്. അവിടെ മഴയുണ്ടോ? ആ, ഓക്കെ. അപ്പൊ മഴയൊക്കെ കണ്ട് പാട്ടൊക്കെ എൻജോയ് ചെയ്തിരിക്കും. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്? ഓക്കെ ദിനേഷ്, ബൈ ബൈ, താങ്ക് യു സോ മച്ച്.
3: നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്.
0: അപ്പോ നമ്മളെ വിളിച്ചത് ദിനേഷ് ആണ്. ദിനേഷ് ചോദിച്ച പാട്ട് ഏതോ മഴയിൽ നനവോടെ നാമെന്ന് കണ്ടു എന്ന പാട്ടാണ്. അപ്പൊ ദിനേഷ് കാസർഗോഡുകാരനാണ്. കാസർഗോഡ് ഭാഷ ഭയങ്കര രസമല്ലേ കേൾക്കാനായിട്ട് അല്ലെ? സുള്ളിയ എന്ന സ്ഥലത്തു നിന്നാണ് വിളിച്ചത്. എനിവേ, നമുക്ക് ആ പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് മുസ്തഫ അയച്ചിട്ടുള്ള മെസ്സേജ് ആണ്. ഹായ് അഹല്യ, ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ മുസ്തഫ, പാലക്കാട്. ഇത് നമ്മ ആൾ എന്ന തമിഴ് സിനിമയിലെ അമ്മാടി ഇത് താൻ കാതല എന്ന ഗാനം പ്ലേ ചെയ്യാമോ? എന്റെ ജീവനായ സ്വത്തൂട്ടിക്കും ഭാഗ്യരാജ് സാറിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഭാഗ്യരാജ് സാർ ഒരുപാട് സിനിമകൾ തന്ന ഒരാളാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത്. അദ്ദേഹം അഭിനയിച്ച സിനിമ കൂടിയാണ് ഇത് നമ്മ ആളെന്ന സിനിമ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ബാലകുമാരൻ എന്ന ഡയറക്ടറാണ്. അപ്പൊ നമുക്ക് ആ സിനിമയിലെ പാട്ട് കേൾക്കാം. ഇത് നമ്മ ആൾ എന്ന സിനിമയിലെ അമ്മാടി ഇത് താൻ കാതല എന്ന പാട്ട് SPB KS ചിത്രയും ചേർന്ന് പാടിയ പാട്ടാണ്. ആ പാട്ടിനൊപ്പം വിജയ് യേശുദാസിന്റെയും ശ്വേതാ മോഹന്റെയും ശബ്ദത്തിൽ ഏതോ മഴയിൽ എന്ന പാട്ടും കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: ഇത് നമ്മ ആൾ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് കോളർ ഇസ് ഓൺലൈൻ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ പല്ലശ്ശേരിയിൽ നിന്നും പറഞ്ഞു വരുന്ന ബാലൻ ചേട്ടൻ.
0: ബാലൻ ചേട്ടാ, എന്താണ് വിശേഷം? എല്ലാം ഉണ്ടല്ലേ, മഴയ്ക്ക് മഴ, വെയിലിന് വെയില്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? പറയൂ.
1: എനിക്ക് പ്രഭുവിന്റെ 100-ാമത് ചിത്രമായ പ്രഭു നദിയമൊഴി അഭിനയിച്ച രാജകുമാരി എന്ന മുറിയില് ഇത്തകത്തി പൂക്കളെ ശുദ്ധി വരെ പാക്കുതേ, അത്തിമരത്തോട്ടിലെ ഒത്തുമയ കേക്കുതേ, അത്തമകളെ അത്തമകളെ സ്വത്തു സുഖയാവും നീരാഹോയി എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്.
0: ഓക്കെ, എന്തായാലും ഞാൻ ഈ പാട്ട് വെച്ചുതരാം കേട്ടോ. ബൈ ബൈ. അപ്പൊ രാജകുമാരൻ എന്ന സിനിമ ബാലൻചേട്ടൻ പറഞ്ഞ പോലെ പ്രഭു എന്ന നടന്റെ 100-ാമത്തെ ചിത്രമാണ്. ഈ ഒരു പാട്ട് സിത്തഗതി പൂക്കളെ എന്ന പാട്ട് SPBയും KS ചിത്രയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. ഇളയരാജയുടെ കോമ്പോസിഷൻ. നമുക്ക് ആ പാട്ട് കേൾക്കാം. ഈ പാട്ടും ഈ സിനിമയും ഒക്കെ ഒരു പൊങ്കൽ കാലത്താണ് റിലീസ് ചെയ്തിട്ടുള്ളത്. 1994 ജാനുവരിയിൽ റിലീസ് ചെയ്ത സിനിമയാണ്. ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് പാലക്കാട് നിന്ന് കണ്ണനാണ്. അയച്ചിട്ടുള്ള മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ് അഹല്യ, മങ്കാത്ത എന്ന മൂവിയിലെ മച്ചി ഓപ്പൺ ദി ബോട്ടിൽ എന്ന സോങ് വെച്ച് തരാമോ? ഇതാണ് മെസ്സേജ്. എന്തായാലും വെച്ച് തരാമല്ലോ. രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക്, രണ്ട് തമിഴ് സോങ്സ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് അഹല്യ FM 90.4.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: മങ്കാത്ത എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഇനി നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. പാട്ട് ചോദിച്ചു വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹലോ അഹല്യ FM, എന്റെ പേര് അമേയ കുട്ടി. ഹായ് അമേയ, കഞ്ചിക്കോട് വല്ലടിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നേ. ഇന്ന് എനിക്ക് ഞങ്ങളെ വിട്ടുപിരിഞ്ഞ അമ്മമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരണം. എന്നെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു എന്ന പാട്ടാണ് ചോദിച്ചേക്കുന്നത് അമേയ കുട്ടി. അപ്പോൾ ഈ ഒരു പാട്ട് പേരക്കുട്ടികളായ അഭിനയ, ജിത്തു, അനു, അമ്മു, അഗ്നേഷ്, അനേഖ, മക്കളായിട്ടുള്ള സുഭദ്ര, കുട്ടൻ, ബാബു, രമണി, മാലിനി എല്ലാവർക്കും വേണ്ടി വെച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് അമ്മയുടെ മെസ്സേജ്. ഓക്കെ, അപ്പോൾ അമ്മയ ചോദിച്ചിട്ടുള്ള നമ്മൾ എന്ന സിനിമയിലെ പാട്ട് നമുക്ക് കേൾക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് ഒരാളിന്റെ കൂടെയുണ്ട്. ഹലോ,
2: ഹലോ, നമസ്കാരം.
1: ജ്യോതി ചേട്ടാ, പറയൂ, ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, ആ പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് ജ്യോതിഷേട്ടനാണ്. അപ്പൊ ജ്യോതിഷേട്ടൻ ചോദിച്ച പാട്ട് ദേവസഭാതലം എന്ന പാട്ടാണ്. ആ പാട്ടും നമുക്ക് കേൾക്കാം നമ്മൾ എന്ന സിനിമയിലെ പാട്ടിനൊപ്പം ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: അനുദാത്തമുദാത്ത സ്വരിത പ്രചയം താണ്ഡവ മുഖരലയ പ്രഭവം പ്രണവാകാരം സംഗീതം
1: അകനും ധനും തും ദയഗനും ധനും തും ദയഗനും ധനും തും ദയഗ

വെൽക്കം ബാക്ക്. അങ്ങനെ ഒരു നല്ലൊരു ക്ലാസിക്കൽ സോങ് ആണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഈ പാട്ട് ദാസേട്ടനും എം ജി ശ്രീകുമാറും അതുപോലെ രവീന്ദ്രൻ മാസ്റ്ററും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പൊ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം 1 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നെക്സ്റ്റ് പാട്ടിലേക്ക് പോവാം. ഹായ് അഹല്യ, നമസ്കാരം. സഹദേവൻ ഫ്രം ഇടുക്കിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എനിക്ക് അങ്ങാടി എന്ന മൂവിയിലെ പാവാട വേണം മേലാട വേണം ആ പാട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് ദാമോദരൻ ചേട്ടനാണ്. വിണ്ണിന്റെ വിരിമാറിൽ എന്ന പാട്ടാണ് ചോദിച്ചേക്കുന്നത്. രണ്ട് പാട്ടുകൾക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്. അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മളിത് തിരിച്ചെത്തിയിരിക്കുകയാണ് അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാനായിട്ട്. അതിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചുകൊണ്ട് എന്റെ കൂടെ ഒരാളുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അഭിരാമി
0: അഭിരാമിയാണ് സംസാരിക്കണേ. ഇത് ആരാ സംസാരിക്കണേ? നാഗരാജേട്ടാ, സുഖല്ലേ?
1: സുഖം.
0: മഴയൊക്കെ കിട്ടി നമുക്കല്ലേ? ഓക്കെ, അപ്പൊ നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇപ്പോ.
1: പതിനഞ്ച്
0: മിനിറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ ഇടയ്ക്ക് 45 മിനിറ്റ് ഒക്കെ ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പൊ നാഗരാജേട്ടാ പറയുന്ന ഏത് പാട്ടാ കേക്കണ്ടേ?
1: എനിക്ക് മറ്റേ വീര ശിവാജിയിലെ സ്വപ്ന സുന്ദരി നീതാനേ പറഞ്ഞിട്ട് ഒരു പാട്ട്.
0: ഓ, ഒരു കിട്ടുകാച്ചി പാട്ടാണല്ലോ അത്, അല്ലേ? സൂപ്പർ പാട്ടാണ്. എന്തോ
1: ഡെഡിക്കേഷൻ
0: പറയൂ, ആർക്കാണ്?
1: എന്റെ അനിയൻ കമലഹാസൻ, അനിയന്റെ ഭാര്യ ഉമാ മഹേശ്വർ.
0: ആഹാ, കമലഹാസൻ ചേട്ടനും ഉമാ മഹേശ്വർ ചേച്ചിക്ക് വേണ്ടിട്ടാണ് ഈ ഒരു പാട്ട് അല്ലേ?
1: അതെ.
0: ശരിക്കും ഒരു സ്വപ്ന സുന്ദരി ആരാണ്? അങ്ങനെ ഒരാളുണ്ടോ മനസ്സിൽ? ഓക്കെ ഓക്കെ, ആ ഇപ്പൊ തൽക്കാലത്തേക്കല്ലേ. ഓക്കെ, നല്ലൊരു പാട്ടാണ്. ഈ പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് നാഗരാജേട്ടനാണ്. നാഗരാജേട്ടൻ പറഞ്ഞ പാട്ട് സ്വപ്ന സുന്ദരി എന്ന പാട്ടാണ്. ഈ പാട്ട് വീര ശിവാജി എന്ന മൂവിയിലെ പാട്ടാണ്. നല്ല രസമായിട്ട് നമ്മുടെ സ്വന്തം വൈക്കം വിജയലക്ഷ്മി ചേച്ചിയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കണേ. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ദേവരാജാണ് ഫ്രം കാസർഗോഡ്. അനാർക്കലി എന്ന മൂവിയിലെ വാനം ചായും എന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. തീർച്ചയായിട്ടും അതും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കാണ്. ഏത് സമയത്ത് ആ പാട്ട് കേട്ടാലും ആ സിനിമ കണ്ടാലും നമുക്ക് അപ്പം തോന്നുമോ ഒന്ന് വേഗം നമ്മളൊന്ന് ലക്ഷദ്വീപിൽ എത്തിപ്പെട്ടിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകും. സച്ചിയുടെ മനോഹരമായ സിനിമ കെ എസ് ഹരിശങ്കറിന്റെ ശബ്ദത്തിൽ വാനം ചായും എന്ന പാട്ട് കേൾക്കാം. വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദത്തിൽ സ്വപ്ന സുന്ദരി എന്ന പാട്ടും കേൾക്കാം. ഇൻസ്റ്റന്റ് പാട്ട്.

അനാർക്കലി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാസാഗർ മ്യൂസിക് ചെയ്ത പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്, കെ എസ് ഹരിശങ്കറിന്റെ ശബ്ദത്തിൽ. പാട്ടൊക്കെ കേട്ടങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകാനുള്ള സമയമാണ്. അതിലൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് റഹ്മത്ത് ചേച്ചിയാണ്. ഹലോ, ഞാൻ റഹ്മത്ത്. എനിക്ക് മോഹൻലാലിന്റെ ഹിമഗിരി നിരകൾ എന്ന സോങ് വെച്ചു തരുമോ? ഇതാണ് മെസ്സേജ്. എന്തായാലും വെച്ചു തരാമല്ലോ, ആ പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. അതിനൊപ്പം വരുന്ന അടുത്ത സോങ് ചോദിച്ചിരിക്കുന്നത് കേശവദാസ് ഫ്രം കൊല്ലങ്കോട്. ഇങ്ങനെയാണ് മെസ്സേജ്. ഹായ് അഹല്യ, ഇൻസ്റ്റന്റ് സോങ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. കൈൻഡ്ലി ഗിവ് മീ എ സോങ്, രാജീവ നയനെ നീ ഉറങ്ങൂ. ദ സോങ് ഈസ് ഡെഡിക്കേറ്റഡ് ടു അവർ ഫാമിലി ഡോക്ടർ രാമലിംഗം. അഹല്യ ഡയബറ്റീസ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് കേശവദാസ് ഫ്രം കൊല്ലങ്കോട്. തീർച്ചയായിട്ടും ഈ ഒരു സോങ് ഡോക്ടർ രാമലിംഗത്തിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പാട്ടുകൂടെ കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ 12 മണിക്ക് തുടങ്ങിയ നമ്മുടെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ജേണി ദാ അവസാനിക്കാറായിട്ടുണ്ട്. സമയം നോക്കുകയാണെങ്കിൽ 1:49 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ലാസ്റ്റ് പാട്ടുകൾ എന്ന് പറയുന്നത് ലാസ്റ്റ് 3 പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ പാട്ട് മണിമുറ്റത്താവണിപ്പന്തല പാട്ടാണ്. ഈ പാട്ട് ചോദിച്ചിരിക്കണതേ ജയകൃത്യനാണ്. ഹായ് അഹല്യ, ഞാൻ ജയകൃത്യൻ, എന്റെ സുഹൃത്ത് സുരേഷ് ഗോപി ഫാനാണ്. സന്തോഷ് എന്നാണ് പേര്. സന്തോഷിന് വേണ്ടി ഡ്രീംസ് എന്ന സിനിമയിലെ മണിമുറ്റത്താവണി പന്തൽ എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും വെച്ചുതരാമല്ലോ, ആ പാട്ട് നമുക്ക് കേൾക്കാം. സോ ജയകൃത്യന്റെ സുരേഷ് ഗോപി ഫാൻ ഫ്രണ്ട് സന്തോഷിന് വേണ്ടി ആ ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് സോങ് ചോദിച്ച മെസ്സേജ് അയച്ചിട്ടുള്ളത് രഞ്ജു ആണ്, ഫ്രം ചിറ്റൂർ. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സോങ് മുല്ലപ്പൂവിതളോ എന്ന പാട്ടാണ്. എബ്രഹാമിന്റെ സന്തതികൾ എന്ന സിനിമയിലെ ഈ സോങ് വെച്ച് തരണം. ഡെഡിക്കേഷൻ ശ്രീനാഥിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുരഞ്ജു ശ്രീനാഥിന് വേണ്ടി ചോദിച്ചിട്ടുള്ള പാട്ട് മുല്ലപ്പൂവിതളോ എന്ന പാട്ട് ഹരിചരന്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. അതിനുശേഷം വരുന്ന ലാസ്റ്റ് സോങ് ചോദിച്ചിരിക്കുന്നത് ആര്യയാണ്. ആര്യ ഫ്രം പാലക്കാട്. ഐഷു ബേബിക്ക് വേണ്ടി ബാലൻ എന്ന സിനിമയിലെ താക്കോൽ കണ്ടോ എന്ന പാട്ട് വെച്ച് തരാമോ. ഓക്കെ, കണ്ടോ കണ്ടോ താക്കോൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. സോ ആര്യ ഐഷു ആവയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ടും കേൾക്കാം. ഈ 3 പാട്ടുകൾക്കൊപ്പം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് വീണ്ടും സന്ധിക്കലാം. ഇതുപോലെ പാട്ടുകൾ കേൾക്കാം, നല്ല കുറേ പാട്ടുകൾ കേൾക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. ആദ്യമായിട്ട് കുറേ പാട്ടുകൾ കേൾക്കാൻ പറ്റും. അങ്ങനെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ പാട്ടുകൾ ഇന്ന് നമ്മൾ ഒന്നിച്ച് കേട്ടു. അപ്പോൾ വീണ്ടും ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കേട്ടുമുട്ടാം. ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: മൃദുലമായ ശബ്ദവും ഭാവസാന്ദ്രമായ ആലാപന ശൈലിയും കൊണ്ട് മലയാള സിനിമാ സംഗീതത്തിന് സ്വന്തമായ ഒരു ഗായകൻ, മലയാള സിനിമാ ഗാനരംഗത്ത് തന്റെ മധുരസ്വരത്താൽ ശ്രദ്ധേയനായ ഈ ഗായകനാണ് സന്തോഷ് കേശവ്. ഇദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരുപാട് നല്ല പാട്ടുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മേലേ വാര്യത്തെ മാലാഖ കുട്ടികൾ എന്ന സിനിമയിൽ രമേശൻ നായർ വരികൾ എഴുതി ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകിയ മുത്തോലക്കൊട്ടാരം എന്ന പാട്ടിലൂടെയാണ്. സുരേഷ് കേശവും സുജാതയും ചേർന്ന് പാടിയ ഈ പാട്ടോടുകൂടി ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര.

സന്തോഷ് കേശവ് എന്ന ഗായകന്റെ കുട്ടിക്കാലത്തേക്ക് പോകുമ്പോൾ ആദ്യം വയലിൻ പഠിക്കാൻ പോകുന്നു, പിന്നീട് പാട്ട് പഠിക്കാൻ പോകുന്നു. പാടി പാടി ഒരു നല്ല ഗായകനാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ സംവിധായകൻ ലോഹിതദാസിനെ പോയി കാണുകയാണ്. അദ്ദേഹത്തിലൂടെയാണ് ഔസേപ്പച്ചനെ പരിചയപ്പെടുന്നത്. ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ഒത്തിരി നല്ല ഗാനങ്ങൾ സന്തോഷ് കേശവ് എന്ന ഗായകൻ പാടി. അതിൽ തന്നെ അധികം ആരും കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു പാട്ട് മാരിവിൽ തൂവൽ കൊണ്ടൻ, ലോഹിതദാസ് വരികൾ എഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകിയ കസ്തൂരിമാൻ സിനിമയിലെ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

ജയറാം എന്ന നടൻ സന്തോഷ് കേശവ് എന്ന ഗായകന്റെ ജീവിതത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്ററാണ്. അദ്ദേഹം ചെന്നൈയിലേക്ക് വരണമെന്ന് നിർബന്ധിക്കുകയും ഒരുപാട് നല്ല പാട്ടുകളുടെ ഭാഗമാകാൻ സഹായിക്കുകയും ചെയ്തു. അന്ന് താരജാടകളൊന്നുമില്ലാതെ തന്നെ സഹായിച്ച ജയറാമേട്ടൻ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ തന്നെയാണ് സന്തോഷ് കേശവ് എന്ന ഗായകൻ ആദ്യത്തെ സോളോ പാടുന്നത്. രമേശൻ നായർ വരികളെഴുതി ഔസേപ്പച്ചൻ കമ്പോസ് ചെയ്ത പൊന്നിൻ വളകിലുക്കി എന്ന പാട്ട്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. അർജി ഹീരയാണ് നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ. സ്റ്റേ ട്യൂൺഡ്.

റെക്കോർഡിംഗ് സ്റ്റുഡിയോകളും അതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒന്നും അറിയാതിരുന്ന ഒരു ഗായകൻ സന്തോഷ് കേശവ്. പക്ഷെ റെക്കോർഡിംഗ് എങ്ങനെ പാടണം, ഒരു റെക്കോർഡിംഗ് എങ്ങനെ മനോഹരമായി ചെയ്യാം എന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുത്തത് ഔസേപ്പച്ചൻ എന്ന കമ്പോസറാണ്. പലപ്പോഴും ഒരു ഗായകൻ എന്ന നിലയിൽ ഒരു തുടക്കക്കാരന്റെ പേടി ഉണ്ടായിരുന്നെങ്കിലും ഔസേപ്പച്ചൻ കൂടെ നിർത്തി പോകുന്നയിടങ്ങളിലൊക്കെ കൂടെ കൊണ്ടുപോയി ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കിയെടുത്തതിനു ശേഷമാണ് പല പാട്ടുകളും സന്തോഷ് കേശവ് പാടിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കംഫർട്ടബിളായി, കൂടുതൽ മാധുര്യത്തോടുകൂടി ആ പാട്ടുകൾ പാടാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നു സന്തോഷ് കേശവ് എന്ന സംഗീത സംവിധായകന്റെ ഏറ്റവും മനോഹരമായ ഗാനം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഈ പാട്ട് തന്നെയായിരിക്കും. ചിത്രയും സന്തോഷ് കേശവും കൂടി പാടിയ, ഔസേപ്പച്ചൻ സംഗീതം നൽകിയ ഡാർലിംഗ് ഡാർലിംഗ് എന്ന സിനിമയിലെ പ്രണയ സൗഗന്ധികങ്ങൾ. ഇതെങ്ങനെയാണ് പ്ലേ ചെയ്യാതിരിക്കാൻ സാധിക്കുക അല്ലെ? ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര.

ജയറാമേട്ടൻ ഏറ്റവും ആപ്റ്റായ ശബ്ദം. അങ്ങനെയാണ് സെറ്റുകളിൽ സന്തോഷ് കേശവ് എന്ന ഗായകന്റെ ശബ്ദത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഈ പാട്ടും അവിടെ ഉണ്ടായി. ഒരു ടഫ് കോമ്പോസിഷൻ ആയിരുന്നു സന്തോഷ് കേശവ് എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട്. ഒരു ഡ്യുവൽ വോയിസ് രണ്ട് ട്രാക്കിൽ പാടി. ഈ രണ്ട് ട്രാക്കിൽ പാടുമ്പോൾ സാധാരണ ആ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, എന്താണ് ഈ വോയിസ് ഇച്ചിരി ഹസ്കി ആയിട്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഹസ്കി ആയിരിക്കുന്നതല്ല, രണ്ട് ട്രാക്കിൽ പാടിയ ഒരു പാട്ടായതുകൊണ്ടാണ് ഈ പാട്ടിന് ഒരു ഹസ്കിനെസ് തോന്നുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മയിലാടും കുന്നിന്മേൽ എന്ന പാട്ടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സന്തോഷ് കേശവും ഗോപിക പൂർണിമയും ചേർന്ന് രമേശ് നായരുടെ വരികൾ, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും എന്ന സിനിമയിലെ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM, നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഓരോ സംഗീത സംവിധായകരും വ്യത്യസ്തമായാണ് ഓരോ പാട്ടുകളെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ വ്യത്യസ്തമായൊരു പാട്ട് തന്നെയായിരുന്നു MG രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത മഴനിലാവിന്റെ ചിറകുകളിൽ എന്ന പാട്ട്. എന്നാൽ സന്തോഷ് കേശവ് എന്ന ഗായകന്റെ ആത്മവിശ്വാസം MG രാധാകൃഷ്ണൻ എന്ന കമ്പോസറിലായിരുന്നു. കാരണം അദ്ദേഹം ഗായകരെ പരിപൂർണമായി വിശ്വസിച്ചിരുന്നു. ഒരാൾ നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ 100% 200% കൊടുക്കാൻ തോന്നുന്ന ആ അവസ്ഥയിലാണ് MG രാധാകൃഷ്ണന്റെ പാട്ട് സന്തോഷ് കേശവ് എന്ന ഗായകൻ പാടിയത്. മേഘസന്ദേശം എന്ന സിനിമയിൽ രമേശൻ നായരുടെ വരികൾക്ക് സന്തോഷ് കേശവിന്റെ ആലാപനം. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകാരനാണ് എഴുത്തുകാരനാണ് സിനിമയെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അങ്ങനെ വേണം സന്തോഷ് കേശവ് എന്ന ഗായകനെ പറ്റി ഇപ്പോഴും പറയാൻ. എന്തായാലും ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ അവസാനത്തെ പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേരി ആവാ സുനോ എന്ന സിനിമ. എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകന് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടുകാരൻ കൂടിയാണ് സന്തോഷ് കേശവ്. അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകളിൽ പാടിയെങ്കിലും ഈ പാട്ട് അധികം പേർ കേൾക്കാൻ സാധ്യതയില്ല. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം സന്തോഷ് കേശവ് ആലപിച്ച അന്നൊരു നാൾ എന്ന പാട്ടാണ് അവസാനമായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കുന്നത്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: ഗുഡ് ഈവനിംഗ്, നമസ്കാരം. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ മഴക്കാലത്തൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ, പ്രത്യേകിച്ച് അടുക്കളയിൽ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയൊരു തലവേദനയെക്കുറിച്ചാണ്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും, എല്ലാ വീട്ടമ്മമാരും അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്നവരും എല്ലാവരും പറയും, ഒരേ സ്വരത്തിൽ പറയും, ഈച്ചയുടെ ശല്യം. ഈച്ച ശല്യം നിങ്ങളുടെ വീട്ടിലുമില്ലേ? പലപ്പോഴും വലിയൊരു തലവേദനയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ലേ? എങ്ങനെയാണ് ഈ ഈച്ചയൊക്കെ ഒന്ന് ഓടിക്കുക എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ? ഒരു ഈച്ചയല്ലേ അതിപ്പോൾ എവിടെയാണ് ഇല്ലാത്തത് എന്ന് കരുതിയിട്ട് നമ്മളിൽ പലരും ഇതിനെ അത്ര സീരിയസ് ആയിട്ട് അങ്ങ് കാണാറില്ല. എന്നാൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു സത്യം ഞാൻ പറയട്ടെ, ഒരു സാധാരണ ഈച്ചയുടെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് മാരകമായിട്ടുള്ള ബാക്ടീരിയകളും വൈറസുകളും ഉണ്ട്. അഴുക്ക് ചാലുകളിലും മലമൂത്ര വിസർജ്യങ്ങളിലും ചത്ത ജീവികളുടെ ശരീരത്തിലും ഒക്കെ ഇരുന്ന ശേഷമാണ് ഈ ഈച്ച നേരെ പറന്ന് വന്ന് നമ്മുടെ അടുക്കളയിലെ ചോറിലും കറികളിലും ഒക്കെ ഇരിക്കുന്നത്. വെറും ഒരു സെക്കൻഡ് മതി നമ്മുടെ ആഹാരത്തെ ഇത് മാരകമായ വിഷമാക്കി മാറ്റാനായിട്ട്. നമ്മുടെ നാട്ടിലെ കൃഷിയിടങ്ങൾ, കോഴി ഫാമുകൾ, ഇതിൻ്റെയൊക്കെ അടുത്തുള്ള വീടുകളിൽ മഴക്കാലത്ത് ഈച്ച ശല്യം വളരെ കൂടുതലായിരിക്കും. ഇന്ന് നമ്മൾ ഡോക്ടർ അഹല്യയിൽ ചർച്ച ചെയ്യുന്നത് ഈച്ചകൾ എത്രത്തോളം അപകടകാരികളാണ്, അവയെ എങ്ങനെ തുരത്താം, ഈച്ചകൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഈച്ച ശല്യമുണ്ടെങ്കിൽ ആ ഈച്ചയെ എങ്ങനെ തുരത്താം, എങ്ങനെ പടിക്ക് പുറത്താക്കാം എന്നറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈച്ച ശല്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഈച്ചകള് ആഹാരത്തിൽ വന്നിരിക്കുമ്പോൾ അവ വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. അവയ്ക്ക് ആഹാരം കടിച്ചു തിന്നാനായിട്ട് പറ്റാത്തത് കൊണ്ട് അവയുടെ വായിലെ ഉമിനീരും ദഹനരസങ്ങളും ആഹാരത്തിലേക്ക് ഛർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആഹാരത്തെ ദ്രാവക രൂപത്തിലാക്കി കുടിക്കാനാണ് അവ ഇങ്ങനെ ചെയ്യുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു അറപ്പ് തോന്നുന്നില്ലേ? ഈ പ്രക്രിയയിലൂടെ അവ ഇനി പറയാനായിട്ട് പോകുന്ന മാരക രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്നു. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന് വയറിളക്ക രോഗങ്ങളാണ്. ഈച്ചകൾ പരത്തുന്ന ഏറ്റവും സാധാരണമായ രോഗങ്ങളാണ് ഇത്. കുട്ടികളിൽ കഠിനമായ ഛർദ്ദിക്കും വയറിളക്കത്തിനും ഇത് കാരണമാകും. രണ്ട്, ടൈഫോയിഡാണ്. സാൽമണല്ല ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന കഠിനമായ പനിയാണ് ടൈഫോയിഡ്. ഈച്ചകൾ മലിനമായ വെള്ളത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും ഈ ബാക്ടീരിയ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്നു. അടുത്തത് കോളറയാണ്. വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ പരത്തുന്ന, ശരീരത്തിലെ ജലാംശം പൂർണ്ണമായും നഷ്ടപ്പെടുത്തുന്ന മാരകമായ വയറിളക്ക രോഗമാണ് ഇത്. അടുത്തത് ഷിഗെല്ലയാണ്. കഠിനമായ വയറുവേദനയും രക്തം കലർന്ന മലവിസർജനവും ഉണ്ടാക്കുന്ന ഷിഗെല്ല ഇൻഫെക്ഷൻ പടർത്തുന്നതിലും ഈച്ചകൾക്ക് വലിയ പങ്കുണ്ട്. പിന്നെ മഞ്ഞപ്പിത്തം. കരളിനെ ബാധിക്കുന്ന ഈ മാരക രോഗവും ഈച്ചകൾ മലിനമാക്കിയ ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരാം. അപ്പോൾ ഇത്രയധികം അസുഖങ്ങളാണ് ഇത്തിരി കുഞ്ഞനായിട്ടുള്ള ഈച്ച പരത്തുന്നത്. അപ്പോൾ ഈച്ചകൾ നമ്മുടെ വീട്ടിൽ വേണോ? വേണ്ട. ഈച്ചകളെ വളർത്തണോ? ഒരിക്കലും വളർത്താൻ പാടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈച്ചകൾ വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈച്ചകളെ തുരത്തുന്നതിനേക്കാൾ പ്രധാനം അവ നമ്മുടെ വീട്ടിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുതരാം. ഭക്ഷണം എപ്പോഴും മൂടി വയ്ക്കുക. അടുക്കളയിലോ ഡൈനിങ് ടേബിളിലോ ഒരു തരി ഭക്ഷണം പോലും തുറന്നു വയ്ക്കരുത്. ചായ കുടിച്ച ഗ്ലാസ്, കറികൾ, അരിഞ്ഞു വെച്ച പച്ചക്കറികൾ എന്നിവയെല്ലാം എപ്പോഴും അടച്ച് സൂക്ഷിക്കണം. പിന്നെ വേസ്റ്റ് ബിന്നുകളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നമ്മുടെ വീടുകളിലെ ചപ്പുചവറുകൾ ഇടുന്ന കൊട്ടകളാണ് ഈച്ചകളുടെ പ്രധാന താവളം. ജൈവ മാലിന്യങ്ങൾ, അതായത് ഭക്ഷണാവശിഷ്ടങ്ങൾ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങൾ എപ്പോഴും അടപ്പുള്ളതായിരിക്കണം. ദിവസവും ഇത് വീടിന് പുറത്തേക്ക് മാറ്റുകയും പാത്രം കഴുകി ഉണക്കുകയും വേണം. പിന്നെ അടുക്കള സിങ്കും സ്ലാബും. പാത്രം കഴുകുന്ന സിങ്കില് രാത്രിയിൽ പാത്രങ്ങൾ ഒരിക്കലും ഇട്ട് വയ്ക്കരുത്. ഭക്ഷണത്തിന്റെ മണം അടിച്ചിട്ടാണ് ഈച്ചകൾ വരുന്നത്. സിങ്കും അടുക്കള സ്ലാബും എപ്പോഴും തുടച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ ഈർപ്പം ഒഴിവാക്കണം. മഴക്കാലത്ത് തറ തുടച്ച ശേഷം വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് അനുവദിക്കരുത്. വീടിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്ന ഓടകളോ അഴുക്ക് ജാലുകളോ ഉണ്ടെങ്കിൽ അവ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് വൃത്തിയാക്കണം. ഇനി കെമിക്കലുകൾ ഉപയോഗിക്കാതെ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഈച്ചകളെ ഓടിക്കാനായിട്ട് ചെയ്യാവുന്ന ചില നാടൻ വിദ്യകളെ കുറിച്ച് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി പറയാനുള്ളത്, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഈച്ചകളെ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളായിട്ടുള്ള ഈച്ചകളെ എങ്ങനെ തുരത്താമെന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം തുളസി, പുതിന, ലെമൺ ഗ്രാസ് ആണ്, അതായത് പുൽത്തൈലം. ഈച്ചകൾക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ് ശക്തമായിട്ടുള്ള മണങ്ങൾ. തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഏതാനും തുള്ളി പുൽത്തൈലം ചേർക്കുന്നത് ഈച്ചകളെ പൂർണ്ണമായിട്ടും അകറ്റും. ജനലിനരികിൽ തുളസി ചെടിയോ പുതിന ചെടിയോ വെക്കുന്നതും നല്ലതാണ്. പിന്നെ കർപ്പൂരം പുകയ്ക്കുക. വൈകുന്നേരങ്ങളിലോ രാവിലെയോ അടുക്കളയിലും വീടിനകത്തും അല്പം കർപ്പൂരം കത്തിച്ച് കാണിക്കുന്നത് ഈച്ചകളെയും കൊതുകുകളെയും പെട്ടെന്ന് ഓടിക്കാം. പിന്നെ നാരങ്ങ, അതിലേക്ക് 5-6 ഗ്രാമ്പു കുത്തിവെച്ച് ഡൈനിങ് ടേബിളിലോ അടുക്കളയിലോ വെക്കുക. ഇതിന്റെ മണം ഈച്ചകൾക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ ആപ്പിൾ വിനെഗറാണ്. ഒരു ഗ്ലാസ്സിൽ ആപ്പിൾ വിനാഗിരി ഒഴിച്ച് അതിൽ 2 തുള്ളി ഡിഷ് വാഷ് ലിക്വിഡ് ചേർക്കുക. ഇതിന്റെ മണത്തിൽ ആകർഷിക്കപ്പെട്ടു വരുന്ന ഈച്ചകൾ ഇതിൽ വീണ് ചത്തുപോകും. ഒരു കാര്യം ഓർക്കുക, ഈച്ചകളെ കൊല്ലുന്നതിനേക്കാൾ പ്രധാനം വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നതാണ്. ഈ മഴക്കാലത്ത് രോഗങ്ങളില്ലാതെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് ഈ ചെറിയ കാര്യങ്ങൾ ഇന്ന് മുതൽ തന്നെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. ഈച്ച ശല്യം എങ്ങനെയൊക്കെ ഒഴിവാക്കാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിച്ചത്. വീണ്ടും അടുത്ത അധ്യായത്തിൽ ഒന്നിക്കാം കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: 360 degree. ഹായ് ഹലോ നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree-യിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സും ആയിട്ട് കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ എന്താണ് പറയാൻ പോകുന്ന ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പോൾ ഉറങ്ങുന്നതിനൊക്കെ മുൻപായിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? ഫോൺ എടുക്കുന്നു, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഇതൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്തേ, ആ സമയത്താവും മേ ബി നമ്മൾ കാണുന്നുണ്ടാവാം നമ്മുടെ ഫ്രണ്ട്സൊക്കെ പുറത്തൊക്കെ പോയിട്ട് ചില്ല് ചെയ്യുന്നു, അതിൻ്റെ കുറേ ഫോട്ടോസ്, പോസ്റ്റ്, സ്റ്റോറീസ്, കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിലൊരു കൊളീഗ് ഒരു പുതിയ കാറ് വാങ്ങിയതിൻ്റെ സ്റ്റോറി, അങ്ങനെയൊക്കെ ഭയങ്കര ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരും ലൈഫ് ഇങ്ങനെ അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു സംഭവമായിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് കാണുന്നുണ്ടാവാം. ഇതൊക്കെ കണ്ട് ഫോൺ ലോക്ക് ചെയ്ത് കിടക്കുന്ന സമയത്തെ നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞു സങ്കടം വരും അല്ലേ. കുശുമ്പ് എന്ന് ഞാൻ പറയില്ല, ഒരു ചെറിയൊരു സങ്കടം നമുക്ക് തോന്നുന്നുണ്ടാവുന്ന കാര്യം മിക്കത് ഇതായിരിക്കും, ലോകത്തുള്ള എല്ലാവരും നല്ല രീതിയിൽ ലൈഫ് വേറെ ലെവലിൽ ആസ്വദിക്കുകയാണ്, ഞാൻ മാത്രം ഒരു മുറിക്കുള്ളിൽ ഇങ്ങനെ ഒതുങ്ങിപ്പോയല്ലോ എന്നൊരു തോന്നൽ സ്വാഭാവികം അല്ലേ, നമുക്ക് വരാം അല്ലേ. അപ്പോൾ ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയൊരു മാനസിക പ്രശ്നങ്ങളിൽ ഒന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്. ഇതിന് പറയുന്ന പേരെന്താണെന്നറിയോ? ഇതിനെ സാങ്കേതിക ഭാഷയിൽ പറയുന്ന പേരാണ് ഫോമോ, അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു കാര്യം. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ഫോമോ. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ തിളക്കം കണ്ടിട്ട് നമ്മുടെ സമാധാനം കളയുന്ന ഈ ഒരു രോഗത്തിന് മരുന്നായിട്ടാണ് ഇന്ന് നമ്മൾ 360 degree-യിൽ ഒരു പുത്തൻ ഗ്ലോബൽ ലൈഫ് സ്റ്റൈൽ ട്രെൻഡിനെ കുറിച്ച് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആ ട്രെൻഡിനെ വിളിക്കുന്ന പേരെന്താ? ജോമോ. ആഹാ, എന്താ കണക്ഷൻ, ചേട്ടനും മനീനും പോലെ അല്ലേ. ഫോമോ, ആ ഫോമോയ്ക്ക് പരിഹാരമാണ് എന്ത്? ജോമോ. യെസ്, ജോമോ എന്ന് കേൾക്കുന്ന സമയത്ത് ഒരു ചോക്ലേറ്റിന്റെ പേരൊക്കെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സംഗതി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വിദ്യയാണ് കേട്ടോ. അപ്പൊ അത് എന്താണെന്നുള്ളത് നമുക്ക് ഇനി കേൾക്കാം 360 degree ലാസ്റ്റ് ഏ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേറ്റ് വിത്ത് ഖലീഫ 90.4 കേട്ട്
1: കൂട്ടുകൂടാം. വർൾഡ് മൊത്തം അർല ഉടൻ പിസ്തേ പിസിറ് കൽപ്പി പെർല ഉടൻ പൽത്തേ.

0: 360 degree.
1: എന്താണീ ജോമോ? അപ്പൊ കേൾക്കാം 360 ഡിഗ്രിയിൽ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ ദേ എന്താണ് ജോമോ? ജോമോ എന്നാലുണ്ടല്ലോ ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്. ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ജോമോ. അതായത് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം, എല്ലാ പാർട്ടികളിലും നമ്മൾ പങ്കെടുക്കണം, എല്ലാ ട്രെൻഡുകളുടെയും കൂടെ നമ്മൾ ഓടണം എന്ന വാശി ഉപേക്ഷിക്കുക. എന്നിട്ട് ആ ഒരു ഓട്ടത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വലിയ സമാധാനത്തെ, അതിനെയാണ് ജോയ് എന്ന് പറയുന്നത്. ആ ഒരു സമാധാനത്തെ പൂർണ്ണമായിട്ട് ആസ്വദിക്കുക എന്നതാണ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ടെക്നിക്ക് പറയുന്ന ഒരു കാര്യം കേട്ടോ. അപ്പൊ ഇതിനർത്ഥം നമ്മൾ കാട്ടിൽ പോയി സന്യാസിയാകണം വേണ്ടി, ഇതിനർത്ഥം നമ്മൾ വല്ല എന്താ പറയുക നാടൊക്കെ വിട്ടുപോയി വല്ല കാട്ടിലൊക്കെ പോയി സന്യാസിയായി ഇരിക്കണം അതൊന്നുമല്ല കേട്ടോ. മറിച്ച് എന്താ, നമ്മുടെ സമയവും എനർജിയും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കളയാതെ നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നതാണ്. സോഷ്യൽ മീഡിയയിലെ ഈ ലൈക്കുകളേക്കാൾ നമ്മുടെ റിയൽ ലൈഫിലെ പീസിന് നല്ല പ്രാധാന്യം നൽകണം അല്ലേ? അതാവശ്യമല്ലേ? ആ ഒരു രീതിയാണ് കേട്ടോ ഇത്. നമുക്ക് സമാധാനമാണ് അൾട്ടിമേറ്റ്. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ആക്റ്റീവ് ആകാനും എല്ലാ ചർച്ചകളിലും അഭിപ്രായം പറയാനായിട്ട് നമ്മൾ ഓടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നതല്ലേ. എന്നാൽ ജോമോ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ചിന്തകളെ എങ്ങനെ പോസിറ്റീവ് ആക്കും എന്നൊരു കാര്യമാണ് ഇനി ഞാൻ പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ആ ബ്രേക്ക് മനോഹരമായ പാട്ട് പറ്റുന്നു 360 ഡിഗ്രിയിൽ. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്കത് വേഗം മടങ്ങിയെത്താം 360 ഡിഗ്രിയിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ദിസ് ഇസ് ആർ ജെ ആയിലിയ.

360 degree. നോ പറയാൻ അറിയൂ നിങ്ങൾക്ക്. ദ ആർട്ട് ഓഫ് സേയിങ് നോ. നോ പറയാൻ പഠിക്കുന്നത് ഒരു ക്രിയേറ്റീവ് കലയാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ സമ്മതിക്കും. എന്നാൽ അതൊരു ക്രിയേറ്റീവ് കല തന്നെയാണ്. അപ്പോൾ അതിനെ കുറിച്ച് കേൾക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെ ഇന്ന് ദിസ് ഇസ് ആർജേ ആയില്ല. അപ്പോൾ ജോമോ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്താണ്? അതാണ് നോ, അഥവാ പറ്റില്ല, അങ്ങനെ പറയാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കണം. അതാണ് ഈ ജോമോ ടെക്നിക്കിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ടിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ് കേട്ടോ, ദ ആർട്ട് ഓഫ് സേയിങ് നോ. പലപ്പോഴും സുഹൃത്തുക്കൾ നിർബന്ധിക്കുമ്പോൾ മനസ്സിന് ഒട്ടും താല്പര്യമില്ലെങ്കിൽ പോലും നമ്മൾ ചില പാർട്ടികൾക്കോ അല്ലെങ്കിൽ യാത്രകൾക്കൊക്കെ പോവാറുണ്ട് അല്ലേ. പണം ചെലവാക്കുന്നത് കൂടാതെ നമ്മുടെ സമാധാനവും ശരിക്കും നമുക്കവിടെ നഷ്ടപ്പെടും. എന്നാൽ ജോമോ ശൈലി പിന്തുടരുന്ന ഒരാൾക്ക് വളരെ മാന്യമായിട്ട് എനിക്ക് താല്പര്യമില്ല, നോ എന്നൊരു കാര്യം പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് എന്താണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നേ, ആ ഒരു കാര്യത്തെയൊന്നും കുറിച്ച് ജോമോ ശൈലി പിന്തുടരുന്ന ഒരു വ്യക്തിക്ക് ഭയമുണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം എന്താ, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ വലിയ കാര്യം സ്വന്തം മാനസികാരോഗ്യമാണെന്നാണ് ഈ ജോമോ പരിശീലിക്കുന്ന ആൾക്കാർ പറയാറ് കേട്ടോ. അപ്പോൾ ഒരു കാര്യത്തിന് നോ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സമാധാനത്തിന് നിങ്ങൾ എന്ത് പറയുന്നുണ്ട്? യെസ് എന്ന് പറയുന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന അധികം സമയം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ആ ഒരു കാര്യം കേട്ടാലോ കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ഹലിഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അങ്ങനെ നമ്മൾ പറയാൻ പോകുന്നത് ജോമോ. യെസ്, ആ ഒരു നോ പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അധികമായി ചെയ്യാൻ പറ്റും അല്ലെ, ആ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ജോമോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരു സ്മാർട്ട് ഡിജിറ്റൽ ഡീറ്റോക്സ് ആണ് കേട്ടോ. അതായത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫോണിലെ എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളുടെയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. അതായത് മറ്റുള്ളവർ എവിടെ പോകുന്നു, എന്ത് കഴിക്കുന്നു എന്ന് നോക്കുന്ന ആ വലിയൊരു വിൻഡോ ഉണ്ടല്ലോ, അതാണ് ശരിക്കും സോഷ്യൽ മീഡിയ അല്ലേ. ആ ഒരു വലിയൊരു വിൻഡോ തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് അടച്ചു വെക്കുക. ഏറെ സമയം കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള യഥാർത്ഥ മനുഷ്യരിലേക്ക് നമ്മൾ നോക്കാം. നമ്മുടെ അമ്മയോടോ അച്ഛനോടോ പങ്കാളിയോടോ ഒക്കെ ഒന്ന് ഇരുന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ പഴയ ഒരു സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കാം. സോഷ്യൽ മീഡിയയിൽ 1000 ഫോളോവേഴ്സ് തരുന്നതിനേക്കാൾ വലിയ പോസിറ്റീവ് എനർജി ഒരു റിയൽ കണക്ഷൻ വഴി നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ലോകത്ത് നിന്ന് മിസ്സിംഗ് ആകുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്ത് പഠിക്കൂ, റിയൽ ലോകത്ത് നമുക്ക് കൂടുതലായിട്ട് പ്രസന്റ് ആകാനായിട്ടുള്ളൊരു കാര്യങ്ങൾ നമ്മൾ പഠിക്കുള്ളൂ. അപ്പൊ ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിലെ സ്ട്രെസ് പകുതിയിലധികം കുറയ്ക്കുന്ന കാര്യം കൂടിയാണ് കേട്ടോ. പ്രസന്റിൽ കുറച്ചുകൂടി ജീവിക്കാനായിട്ട് നോക്കാന്നുള്ളതാണ്. ഈ എംബാരസിംഗ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യമുണ്ട്, നമ്മുടെ സ്വയം ഒരു പേഴ്സണൽ സ്പേസ് കണ്ടെത്തുന്നതിൽ നമ്മളിൽ പലരും ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് എങ്ങനെ ഒന്ന് സോർട്ട് ചെയ്യാം, എങ്ങനെ ഒന്ന് സോൾവ് ചെയ്യാം നോക്കിയാലോ. കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു മനോഹരമായ പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് ഹലി ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Embarrassing solitude. നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് എങ്ങനെ കണ്ടെത്താം? ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് കൂടെ ഇല്ല. യെസ്, അപ്പൊ നമ്മളിൽ പലർക്കും തനിച്ചിരിക്കാനായിട്ട് ഭയങ്കര പേടിയാണ് അല്ലെ? ഒരു കാര്യമാണത്. വെറുതെ ഒരു 5 മിനിറ്റ് ഒറ്റയ്ക്ക് ഇരുന്നാൽ നമ്മൾ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കാറുണ്ട്. എന്നാൽ ജോമോ പഠിപ്പിക്കുന്നത് തനിച്ചിരിക്കുന്ന നിമിഷങ്ങളെ, അതായത് സോളിറ്റ്യൂഡ്, ആ ഒരു കാര്യങ്ങളെ പ്രണയിക്കുക എന്നൊരു കാര്യമാണ് കേട്ടോ. ഒറ്റയ്ക്കാവുക എന്നതൊരു ശാപമൊന്നുമല്ല, മറിച്ച് നമ്മളെ കുറിച്ച് തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു സമ്മാനമായിട്ട് നിങ്ങൾ അതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വീക്കെൻഡിൽ പുറത്തെങ്ങും പോകാതെ നിങ്ങളുടെ മുറിയിൽ ഇരുന്ന് നിങ്ങൾക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന പെയിന്റിങ്ങോ മ്യൂസിക്കോ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഡിഷ്, ആ ഒരു പുതിയ ഡിഷ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റാരും കാണാനോ ലൈക്ക് അടിക്കാനോ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്, സ്വന്തം ഒരു സാറ്റിസ്ഫാക്ഷൻ, സെൽഫായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഈ ഒരു ശീലം ഉണ്ടല്ലോ, ഈ ഒരു ശീലം നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയെ വേറെ ലെവലിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. വലിയ വലിയ ടാസ്കൊക്കെ ചെയ്യാനുള്ള ഐഡിയകൾ വരുന്നത് ഇത്തരം ശാന്തമായ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ തനിച്ചാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശാപം പിടിച്ച പരിപാടിയൊന്നും ഇല്ല കേട്ടോ, അത് കുറച്ച് നല്ലതാണ്. നമുക്ക് സ്വയം നമ്മളിലേക്ക് നോക്കാനുള്ളൊരു സമയമായിട്ട് അതിനൊന്ന് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് ട്രെൻഡുകൾ. യെസ്, ട്രെൻഡുകൾ വരുന്ന സമയത്ത് അതിന് പിന്നിലൂടെ പോകുന്ന നമ്മുടെ ഒരു സ്വഭാവം, അവിടെയും നമുക്കൊരു മാറ്റം അനിവാര്യമാണ്. തുടർന്ന് കേൾക്കാം 360 degree ഒരു ഇടവേളയ്ക്ക് ശേഷം.

360 degree ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണ്? പുതിയ ട്രെൻഡ്, അതിൻ്റെ പിന്നാലെ പോകുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് അല്ലേ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ദിവസവും പുതിയ പുതിയ ട്രെൻഡുകളാണ് വരാറുള്ളത്. ഒരു പുതിയ സിനിമ ഇറങ്ങിയാൽ അത് അപ്പോൾ തന്നെ തിയേറ്ററിൽ പോയി കണ്ട് റിവ്യൂ ഇടണം. അല്ലെങ്കിൽ ഒരു പുതിയ ഐഫോൺ ഇറങ്ങിയാൽ അത് അപ്പോൾ തന്നെ നമ്മൾ വാങ്ങുന്നു, നമ്മളത് റീലിടുന്നു, സ്റ്റോറി ഇടുന്നു അല്ലേ. അല്ലെങ്കിൽ ഒരു പുതിയ റീൽസ് ചലഞ്ച് വന്നാൽ അത് ചെയ്യണം. ഇങ്ങനെ ട്രെൻഡുകൾക്ക് പുറകെ ഓടി ഓടി നമ്മളിങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ടയേർഡായി പോവാണ്, മടുത്തു പോവാണ് അല്ലേ. പക്ഷേ സോമോ ലൈഫ് സ്റ്റൈൽ ഉള്ളവർ ഈ ഒരു ട്രെൻഡുകളെ നോക്കി വെറുതെ പുഞ്ചിരിക്കുകയേ ഉള്ളൂ എന്ന് പറയാറ്. ഇപ്പോൾ ലോകം ഇങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോട്ടെ, എനിക്ക് എൻ്റെതായ ഒരു സ്പീഡുണ്ട് എന്നാണ് അവർ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം കേട്ടോ. ഈ ഒരു ചിന്താഗതി അനാവശ്യമായി പണം ചെലവാക്കുന്ന ശീലത്തിൽ നിന്ന് നമ്മളെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കും. ഇമ്പൾസ് ബയ്യിങ് എന്ന് പറയുന്നൊരു കാര്യം കേകിബോ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേകിബോ രീതിയിൽ ബഡ്ജറ്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മാനസികമായ എനർജി എവിടെ ചെലവാക്കണം എന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ഈ ഒരു സോമോ ചിന്താഗതി നമ്മളെ സഹായിക്കും എന്നതാണ്.

360 degree. ഇനി ഒരു ജോമോ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മുടെ ഓഫീസിലൊക്കെ ഉണ്ടാവുന്ന സ്ട്രെസ് മാറ്റാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ജോമോ കോൺസെപ്റ്റ് നമ്മുടെ ഓഫീസിലെ പ്രൊഫഷണൽ ലൈഫിലും ഉപയോഗിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. ഓഫീസിലെ എല്ലാ ഗോസിപ്പുകളിലും എല്ലാ ഗ്രൂപ്പ് ഡിസ്കഷനുകളിലും തലയിടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിൽക്കാതിരിക്കുക. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എന്തു പറയുന്നു, ആ ഒരു കാര്യം നോക്കാതെ നിങ്ങൾ നിങ്ങളുടെ ടാസ്കുകളിൽ മാത്രം ഒരു 100% എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ജോലി സമയം കഴിഞ്ഞാൽ ഓഫീസിലെ മെസ്സേജുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കുക. ഇമെയിൽസ് ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ, ഓഫീസ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കുക. ഒന്ന് മിസ്സിംഗ് ഔട്ട്, യെസ്, അതാണ് നല്ലത്. ആ സമയത്ത് ഓഫീസിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത് വഴി നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് കൃത്യമായിരിക്കുന്നുള്ളതാണ്, പക്കായിട്ട് നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് അത് വഴി സാധിക്കുന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളൊരു മോശം ജീവനക്കാരനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ല മറിച്ച് അടുത്ത ദിവസം കൂടുതൽ ഫോക്കസോടെ എനർജിയോടെയൊക്കെ ജോലി ചെയ്യാനായിട്ട് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയുള്ളൂ കേട്ടോ.

0: 360 degree.
1: Yes, once again welcome back to 360 degree. അങ്ങനെ ജോമോ ലൈഫ് സ്റ്റൈൽ രീതി, ആ രീതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അല്ലേ. ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്, അതാണ് ജോമോയുടെ ഫുൾ ഫോം എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന സമയത്തെ, ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഒരു സ്റ്റാറ്റസുകളും അല്ലെങ്കിൽ അവരുടെ ഫോട്ടോകളും കണ്ട് അതിനോട് മത്സരിക്കാനുള്ള ഒന്നല്ല, അല്ലല്ലോ. ലോകത്തിൽ പലതും മിസ്സിംഗ് ആകുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആകട്ടെ എന്ന് വെക്കാന്നുള്ളൂ. കാരണം എന്താ, ആ മിസ്സിംഗ് ആകുന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ വരുന്ന ആഴ്ചയിൽ മറ്റുള്ളവരുടെ സ്റ്റോറികൾ കണ്ട് സങ്കടപ്പെടുന്നതിന് പകരം സ്വന്തം ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങളെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, പുഞ്ചിരിക്കുക. ഒരു കുഞ്ഞ ജോമോ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ജീവിതത്തിലും പരീക്ഷ നോക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു പുത്തൻ ലൈഫ് സ്റ്റൈൽ ആശയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. അടുത്ത 360 ഡിഗ്രിയുമായിട്ട് ഞാൻ വീണ്ടും മറ്റൊരു ക്രിയേറ്റീവ് വിഷയവുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ഇൻ വിത്ത് അഹലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-9434-14.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188-9545-112, 04923-225-000.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: MBA Dreams മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112 04923225000.
3: ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കുളിതാളം. ഇത് കേട്ട് കൂട്ടുകൂടാം.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണാഭരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ധീരതാ പുരസ്കാരങ്ങളുടെ 2-ാം ഘട്ട വിതരണമാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്നത്. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ ശ്രീമതി മുർമു കൈമാറി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഈ വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചെങ്കിലും മറ്റ് നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പങ്കിന് തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ആകെ 7 പ്രതികളാണുള്ളത്. കേസ് ജൂലൈ 20 വീണ്ടും പരിഗണിക്കും. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്ററി സമിതിയുടെ ഔദ്യോഗിക യോഗമാണ് ആനച്ചാലിൽ നടന്നത്. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. ഒരു വശത്ത് അണക്കെട്ടിന്റെ സുരക്ഷയും മറുവശത്ത് ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന രണ്ട് പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആശങ്കകളും ആവശ്യങ്ങളും കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ജെബി മേത്തർ എംപി പറഞ്ഞു. യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി സമിതി അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജലവിഭവ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
4: കേറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ അപഹരണ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ക്ഷേത്ര രജിസ്റ്ററുകളും 7.5 പൊന്നാനിയും പരിശോധിക്കും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. സെൻസസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് സെൽഫ് എന്യൂമറേഷൻ ഡേ ആചരിച്ചു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: പ്രധാന ഓഫീസുകൾ ഉൾപ്പെടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലയിൽ ഇന്ന് വൈകിട്ട് 5 കണക്കു പ്രകാരം 40,463 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ 3,128 പേർ സ്വയം വിവരം നൽകൽ പ്രക്രിയയുടെ പ്രാരംഭഘട്ടവും ആരംഭിച്ചു. SE.census.gov.in എന്ന വെബ് പോർട്ടലിലൂടെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകും.
4: തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബിജെപി കൌൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടി. ബിജെപി കൌൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവയ്ക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യോഗത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇരു പാർട്ടികളുടെയും ജനപ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് കൌൺസിലർമാർ ഹാജർ ബുക്ക് കൈയടക്കി വയ്ക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് ബിജെപി ആരോപിച്ചു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എമ്മിന് 4 കേസിൽ 28 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. 54,000 രൂപ പിഴ വിധിച്ചു. മുൻപ് വിധി പ്രസ്താവിച്ച 3 കേസിലെയും ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
4: സ്കൂളുകളിലെ ത്രിഭാഷാ പഠന നയം നിലവിലെ 10 ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബാധകമായിരിക്കില്ലെന്ന് CBSE. ഇത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബോർഡ് പുറപ്പെടുവിച്ചു. നിലവിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ 10 ക്ലാസ്സിലെത്തുമ്പോൾ 3 ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വ്യാപക മഴ. ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
8: കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെയോടെയാണ് മഴ ശക്തമായത്. ചിലയിടങ്ങളിൽ ഇടത്തരം മഴയും മറ്റിടങ്ങളിൽ ഇടവിട്ടുള്ള ഇടത്തരം മഴയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പെരിങ്ങോം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, 56 mm. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 2 എണ്ണം 50 cm വീതവും 2 എണ്ണം 20 cm വീതവും 2 എണ്ണം 10 cm വീതവും ഉയർത്തി. ജില്ലയിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
4: സംസ്ഥാനത്ത് 6 കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളാണിവർ. ജൂൺ മാസത്തിൽ 197 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ അരോമ ചുണ്ടൻ ജേതാക്കൾ. ഈ വർഷം മീറ്റിലിറക്കിയ അരോമ ചുണ്ടന്റെ ആദ്യ മത്സരമാണിത്. നടുഭാഗം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം. നടുവിലെ പറമ്പൻ മൂന്നാം സ്ഥാനവും നേടി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
9: രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരം, ലഭ്യത, കാര്യക്ഷമത, പ്രതികരണശേഷി എന്നിവ ഉറപ്പാക്കാൻ ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രവർത്തന മാർഗരേഖയുടെ ലക്ഷ്യം. ആംബുലൻസുകളുടെ തരംതിരിക്കൽ, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിന്യാസവും ആസൂത്രണവും, മനുഷ്യവിഭവശേഷിയുടെ ആവശ്യകത, ഉപകരണങ്ങൾ, മരുന്നുകൾ, പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആംബുലൻസ് സേവനങ്ങളെ 112 എന്ന ഏകീകൃത അടിയന്തര പ്രതികരണ നമ്പറുമായി ക്രമാനുഗതമായി സംയോജിപ്പിക്കും.

0: പരാഗ്വേയുമായി ഏറ്റുമുട്ടും. കോട്ടയത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 20 ടൺ കക്കാത്തോട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. രേഖകളില്ലാതെ വൈക്കം ടിവി പുരത്തുനിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ലോഡാണ് ഉദ്യോഗസ്ഥർ കുലശേഖരമംഗലത്ത് വാഹനം പിന്തുടർന്ന് പിടിച്ചെടുത്തത്. 40,000 രൂപ പിഴയും ഈടാക്കി. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIG. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: Treat of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

തത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്ക

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാനി ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3,00,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962. ഇത് നമ്മ നേരം.
2: എനിക്ക് യാനൈനാ കൊഞ്ചം ഭയന്താ, ആനാ അതേ അളവുക്ക് പിടിക്കും കൂടെ. അത് നടന്നു വരുമ്പോത് ഒരു ഗംഭീരമാ ഇരിക്കും ഇല്ലയാ. നമ്മ തമിഴ് സിനിമാവിലെയോ യാന പല മുറ വന്നിരുക്കു. ചില പടങ്ങളിലെ മുഖ്യമായ ക്യാരക്ടറാകവും ചില പടങ്ങളിലെ അഴകാണ കാഴ്ചകളാകവും നമ്മ പാത്തിരിപ്പോ. സോ ഇന്നക്കെ തമിഴ് സിനിമാവിലെ യാനികൾ എപ്പടി ഇടം പിടിച്ചിരുക്കു, എന്ത പടങ്ങളിലും പാടലുകളിലും വന്നിരുക്കുന്നു കൊഞ്ചം ജോലിയാ പേസ പോറോം. സോ നിറയ ഇൻട്രസ്റ്റിംഗ് ആണ് വിഷയങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുക്ക പോറീങ്க. സോ നിറയ പാട്ടും കൂടെ ഇരുക്കു. സോ യാനൈ പടത്തിലിരുന്ന് ആര്യ ദയാൽ പാടുന്ന GB പ്രകാശ് കുമാറോട് മ്യൂസിക്കിൽ ഇരിക്കുന്ന ഏലമ്മ ഏല സോങ് തന്നെ നമ്മ മുതല കേക്ക് പോറോം. സോ സ്റ്റേ ട്യൂൺ വിത്ത് RJ ഹീറ ഓൺ അഹല്യ.

0: வந்துட்டேன்
1: வந்துட்டேன் வந்துட்டேன் வந்துட்டேன்

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളും.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8087816951594002476 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500012808038.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
1: സ്റ്റോറി ഓഫ് ലൈഫ്.
2: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
3: നമ്മളൊക്കെ ലൈഫിൽ ഒരു പുതിയ കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ 4 പേരെന്ത് പറയും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ നമുക്കിഷ്ടമുള്ളൊരു കരിയർ തിരഞ്ഞെടുക്കാനോ എന്തിന്? നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പോലും നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കായിട്ട് കാതോർക്കാറുണ്ട്. ആരൊക്കെയോ ചേർന്നുണ്ടാക്കി വെച്ച ചില അദൃശ്യമായിട്ടുള്ള അതിരുകൾക്കുള്ളിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. നമ്മൾ വല്ലാതെ ഭയപ്പെടുന്ന ഈ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? മറ്റുള്ളവരുടെ മുൻവിധികളിൽ നിന്ന് നമ്മുടെ ചിന്തകളെ മോചിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചെയ്തില്ല എങ്കിലും ഇവിടെ ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഒന്ന് മാത്രം ഓർക്കണം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ നെഗറ്റീവ് കമന്റുകളോ ഒന്നും ഒരിക്കലും നമ്മുടെ മേശപ്പുറത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരുന്നില്ല. എത്ര കൃത്യവും എന്നാൽ കുറച്ച് കയ്പുള്ളതുമായ യാഥാർത്ഥ്യമാണ് അല്ലേ? നമ്മൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു സങ്കടത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ വന്ന് നിൽക്കാനോ നമ്മുടെ ബാധ്യതകൾ തീർക്കാനോ ഈ പറയുന്ന അഭിപ്രായക്കാരും ഉണ്ടാകാറില്ല. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പണം കൊണ്ടാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്, നമ്മുടെ വിശപ്പ് മാറുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴി നിശ്ചയിക്കാനായിട്ട് നമ്മൾ എന്തിനാണ് വെറുതെ വഴിപോക്കരുടെ വാക്കുകൾക്ക് അനുവാദം കൊടുക്കുന്നത്? വിമർശനങ്ങൾ പറയുന്നവർ അത് പറഞ്ഞ് 2 മിനിറ്റിനുള്ളിൽ അവരുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ ആ വാക്കുകൾ ഓർത്ത് സ്വന്തം സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും കുഴിച്ചു മൂടുന്നത് നമ്മളായിരിക്കും. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തോടാണ് ഏറ്റവും വലിയ ചതി ചെയ്യുന്നത്. ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യമില്ല. നിങ്ങളുടെ അധ്വാനത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ, നിങ്ങളുടെ വഴി സത്യസന്ധമാണെങ്കിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ആളുകളുടെ മുൻവിധികളെയും അനാവശ്യമായ അഭിപ്രായങ്ങളെയും പൂർണ്ണമായിട്ട് അവഗണിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അതിരുകളും നിയമങ്ങളും നിങ്ങൾ മാത്രം നിശ്ചയിക്കുക. നിങ്ങളുടെ അധ്വാനമാണ് നിങ്ങളുടെ ഇന്ധനം. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഒരിക്കലും മാറ്റിവെക്കരുത്. തല ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ കൃത്യമായ ഫോക്കസോടെ മുന്നോട്ട് നീങ്ങുക. അനാവശ്യമായ പേടികൾ മനസ്സിൽ നിന്ന് ഇറക്കി വയ്ക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ പ്രാധാന്യം നൽകാതിരിക്കുക. സ്വന്തം അധ്വാനത്തിലും കഴിവിലും വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. സ്വന്തം സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുക. മനസ്സിലായോ?

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് പലതരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പെട്ടെന്നൊരു പ്രതിസന്ധി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വിചാരിക്കാത്ത ഒരു പരാജയം നേരിടേണ്ടി വരുമ്പോൾ, നമ്മൾ വല്ലാതെ തളർന്നു പോകാറുണ്ട്. ഇനി എന്ത് ചെയ്യും? ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്കൊരു മോചനമില്ലേ? എൻ്റെ വഴികളെല്ലാം അടഞ്ഞു പോയോ എന്ന് ചിന്തിച്ച് നമ്മൾ ഇരുട്ടിലേക്ക് ഇങ്ങനെ ചുരുണ്ട് കൂടാറുണ്ട്. ആ നിമിഷത്തിൽ കൺമുന്നിലെ ആ ഒരു വലിയ പ്രശ്നം മാത്രമായിരിക്കും നമ്മുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുക. വിഷമങ്ങളുടെ ആ വലിയ പുകമറയ്ക്കുള്ളിൽ നിൽക്കുമ്പോൾ തൊട്ടു മുന്നിലുള്ള വഴികൾ പോലും കാണാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സ് വല്ലാതെ വലിഞ്ഞു മുറുകാറുണ്ട്. എന്നാൽ പ്രകൃതിയുടെയും ജീവിതത്തിൻ്റെയും ഏറ്റവും മനോഹരമായ ഒരു നിയമം നമ്മൾ ആ സമയത്ത് മറന്നു പോകുന്നു എന്നതാണ് സത്യം. എടോ, ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനൊപ്പം തന്നെ അതേ സമയത്ത് തന്നെ അതിനുള്ള പരിഹാരവും ഇവിടെ ജനിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് ഒരിക്കലും ഒരു താക്കോൽ പോലുമില്ലാതെ വെറും ഒരു താഴ് മാത്രം ഒരു നിർമ്മാതാവും നിർമ്മിക്കില്ല. ഒരു താഴ് നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ അത് തുറക്കാനുള്ളൊരു താക്കോലും നിർമ്മിച്ചിട്ടുണ്ടാകും. ലളിതമായൊരു കാര്യമാണ്, പക്ഷെ ആഴമുള്ള ഒരു ചിന്തയാണ്. ഒരു താഴുണ്ടാക്കുമ്പോൾ തന്നെ അതിന് തുറക്കാനുള്ള താക്കോലും കൂടെ രൂപപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ആ താക്കോൽ നമ്മുടെ കയ്യിൽ എത്തിച്ചേരാനായിട്ട് ഒരല്പം സമയമെടുക്കും. അല്ലെങ്കിൽ ആ താക്കോൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടെത്താൻ നമ്മളൊരല്പം തിരയേണ്ടി വരും. അതൊരിക്കലും പരിഹാരമില്ലാത്തൊരു പ്രശ്നമേയല്ല. ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധിയും തുറക്കാൻ പാകത്തിലുള്ള ഒരു താക്കോൽ ഈ പ്രകൃതി എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. നമ്മളിൽ പലരും ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ആ താഴിൻ്റെ വലുപ്പവും അതിൻ്റെ ഭാരവും നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. അയ്യോ, ഇത് വലിയൊരു താഴാണ്, ഇതൊരിക്കലും എനിക്ക് തുറക്കാൻ കഴിയില്ല എന്ന് സ്വയം ഉറപ്പിച്ച് പറയും. അതിനു പകരം ശാന്തമായ ഒരു മനസ്സോടെ ആ താക്കോലിനായിട്ട് തിരയാൻ തുടങ്ങിയാൽ ഏതൊരു പ്രശ്നത്തിനും ലളിതമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. പതറാത്ത മനസ്സും ചിന്തകളിലെ വ്യക്തതയുമാണ് നമ്മുടെ ഏറ്റവും വലിയ താക്കോലുകൾ. ഒരു കാര്യം ഓർക്കുക, പരിഹാരമില്ലാത്തൊരു പ്രശ്നവും ഈ ഭൂമിയിലില്ല. പ്രതിസന്ധികൾ കണ്ടിട്ട് ഒരിക്കലും ഭയപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നേരിടുന്ന ആ വലിയ വിഷമം താൽക്കാലികം മാത്രമാണ്. വാതിലുകൾ അടയുമ്പോൾ ജനാലകൾ തുറക്കപ്പെടുന്നൊരു പ്രകൃതി നിയമമുണ്ട് ഇവിടെ. ആത്മവിശ്വാസം കൈവിടാതിരിക്കും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്.
2: നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ എപ്പോഴും മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കാൻ നമുക്ക് വലിയ താല്പര്യമാണ് അല്ലേ? അവരെങ്ങനെ ജീവിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, കരിയറിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ റൂൾസ് എഴുതി വയ്ക്കാനായിട്ട് നമ്മളിൽ പലരും ശ്രമിക്കാറുണ്ട്. സ്വന്തം താല്പര്യങ്ങളും ചിന്തകളും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമായിട്ട് കാണുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഈ നിയമങ്ങളും ഉപദേശങ്ങളും വഴി നമ്മൾ അവരെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. എടോ, ആർക്കും ജീവിക്കാൻ വേണ്ടി നമ്മളായിട്ട് ചില റൂളുകളൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അവരുടെ ലൈഫാണ്, അവർ ജീവിക്കട്ടെ. ഈ ലോകത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനും ചില തെറ്റുകളൊക്കെ ചെയ്യാനും അബദ്ധങ്ങൾ വരുത്താനും ആ മിസ്റ്റേക്കുകളിൽ നിന്ന് സ്വയം പഠിച്ച് മുന്നോട്ട് പോകാനും ഇവിടെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശമുണ്ട് ഇല്ലേ? നമ്മളൊക്കെ ഇന്ന് കാണുന്ന ഈ പക്വതയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആരോ തന്ന നിയമപുസ്തകം വായിച്ചിട്ടാണ് അല്ല, നമ്മൾ പല കാര്യങ്ങളിലും വീണുപോയതുകൊണ്ടാണ്, ഒരുപാട് അബദ്ധങ്ങൾ സ്വന്തമായിട്ട് ചെയ്തതുകൊണ്ടാണ്, അതിൽ നിന്നൊക്കെ വലിയ പാഠങ്ങൾ പഠിച്ചതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ മനുഷ്യരായത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്കും ആ അബദ്ധങ്ങൾ ചെയ്യാനും അതിൽ നിന്ന് സ്വയം വളരാനുമുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണ്ടേ? തെറ്റുകൾ വരുത്തുക എന്നത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുള്ള അവകാശം പോലും നൽകാതെ ഒരാളെ എപ്പോഴും ഇങ്ങനെ നിയന്ത്രിക്കാനായിട്ട് നോക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഓരോ മനുഷ്യനും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അവരുടേതായിട്ടുള്ള ഒരു വഴി വെട്ടി തുറക്കാനാണ്. അത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വഴിയാകണമെന്നില്ല. അവരുടെ തീരുമാനങ്ങൾ തെറ്റാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും അവരെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകുക. വീഴുമ്പോൾ താങ്ങാനായിട്ട് ഒരു കൈ കൊടുക്കാമെന്നല്ലാതെ അവർ നടക്കേണ്ട വഴി ഇതല്ല എന്ന് ശാഠ്യം പിടിക്കരുത്. മറ്റുള്ളവരുടെ ജീവിതത്തിന്മേലുള്ള നമ്മുടെ അനാവശ്യമായ നിയന്ത്രണങ്ങൾ മാറ്റിവെക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കൂടുതൽ മനോഹരമായ ഒരു സൗഹൃദ വലയം കെട്ടിപ്പടുക്കുന്നത്. മറ്റുള്ളവരെ അവരുടെ രീതിയിൽ ജീവിക്കാനായിട്ട് അനുവദിക്കുക. ആരുടെയും മേൽ നിങ്ങളുടെ ചിന്തകളുടെ ഭാരം അടിച്ചേൽപ്പിക്കാതിരിക്കുക. അവരെ വിശ്വസിക്കുക. അവരുടെ തെറ്റുകളെയും അബദ്ധങ്ങളെയും അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട് കാണുക. മനുഷ്യരെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കാതെ അവരെ അവരുടെ തനിമയോടുകൂടി അംഗീകരിക്കാൻ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം. ഇന്നു മുതൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ജഡ്ജാകുന്നത് അങ്ങ് നിർത്തുക. എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ളൊരു ഇടം കൊടുക്കണം. വിട്ടുവീഴ്ചകളോടെ പരസ്പര ബഹുമാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം.

0: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 300,000 വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: മൃദുലമായ ശബ്ദവും ഭാവസാന്ദ്രമായ ആലാപന ശൈലിയും കൊണ്ട് മലയാള സിനിമാ സംഗീതത്തിന് സ്വന്തമായ ഒരു ഗായകൻ, മലയാള സിനിമാ ഗാനരംഗത്ത് തന്റെ മധുരസ്വരത്താൽ ശ്രദ്ധേയനായ ഈ ഗായകനാണ് സന്തോഷ് കേശവ്. ഇദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഒരുപാട് നല്ല പാട്ടുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മേലേ വാര്യത്തെ മാലാഖ കുട്ടികൾ എന്ന സിനിമയിൽ രമേശൻ നായർ വരികൾ എഴുതി ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകിയ മുത്തോലക്കൊട്ടാരം എന്ന പാട്ടിലൂടെയാണ്. സുരേഷ് കേശവും സുജാതയും ചേർന്ന് പാടിയ ഈ പാട്ടോടുകൂടി ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര.

സന്തോഷ് കേശവ് എന്ന ഗായകന്റെ കുട്ടിക്കാലത്തേക്ക് പോകുമ്പോൾ ആദ്യം വയലിൻ പഠിക്കാൻ പോകുന്നു, പിന്നീട് പാട്ട് പഠിക്കാൻ പോകുന്നു. പാടിപ്പാടി ഒരു നല്ല ഗായകനാണ് എന്ന തിരിച്ചറിവുണ്ടാവുമ്പോൾ സംവിധായകൻ ലോഹിതദാസിനെ പോയി കാണുകയാണ്. അദ്ദേഹത്തിലൂടെയാണ് ഔസേപ്പച്ചനെ പരിചയപ്പെടുന്നത്. ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ഒത്തിരി നല്ല ഗാനങ്ങൾ സന്തോഷ് കേശവ് എന്ന ഗായകൻ പാടി. അതിൽ തന്നെ അധികം ആരും കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു പാട്ട് മാരിവിൽ തൂവൽ കൊണ്ടൻ, ലോഹിതദാസ് വരികൾ എഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകിയ കസ്തൂരിമാൻ സിനിമയിലെ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

ജയറാം എന്ന നടൻ സന്തോഷ് കേശവ് എന്ന ഗായകന്റെ ജീവിതത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്ററാണ്. അദ്ദേഹം ചെന്നൈയിലേക്ക് വരണമെന്ന് നിർബന്ധിക്കുകയും ഒരുപാട് നല്ല പാട്ടുകളുടെ ഭാഗമാകാൻ സഹായിക്കുകയും ചെയ്തു. അന്ന് താരജാടകളൊന്നുമില്ലാതെ തന്നെ സഹായിച്ച ജയറാമേട്ടൻ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ തന്നെയാണ് സന്തോഷ് കേശവ് എന്ന ഗായകൻ ആദ്യത്തെ സോളോ പാടുന്നത്. രമേശൻ നായർ വരികളെഴുതി ഔസേപ്പച്ചൻ കമ്പോസ് ചെയ്ത പൊന്നിൻ വളകിലുക്കി എന്ന പാട്ട്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. അർജി ഹീരയാണ് നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ. സ്റ്റേ ട്യൂൺഡ്.

റെക്കോർഡിംഗ് സ്റ്റുഡിയോകളും അതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒന്നും അറിയാതിരുന്ന ഒരു ഗായകൻ സന്തോഷ് കേശവ്. പക്ഷെ റെക്കോർഡിംഗ് എങ്ങനെ പാടണം, ഒരു റെക്കോർഡിംഗ് എങ്ങനെ മനോഹരമായി ചെയ്യാം എന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുത്തത് ഔസേപ്പച്ചൻ എന്ന കമ്പോസറാണ്. പലപ്പോഴും ഒരു ഗായകൻ എന്ന നിലയിൽ ഒരു തുടക്കക്കാരന്റെ പേടിയുണ്ടായിരുന്നെങ്കിലും ഔസേപ്പച്ചൻ കൂടെ നിർത്തി പോകുന്നയിടങ്ങളിലൊക്കെ കൂടെ കൊണ്ടുപോയി ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കിയെടുത്തതിനു ശേഷമാണ് പല പാട്ടുകളും സന്തോഷ് കേശവ് പാടിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കംഫർട്ടബിളായി, കൂടുതൽ മാധുര്യത്തോടുകൂടിയ പാട്ടുകൾ പാടാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നു സന്തോഷ് കേശവ് എന്ന സംഗീത സംവിധായകന്റെ ഏറ്റവും മനോഹരമായ ഗാനം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഈ പാട്ട് തന്നെയായിരിക്കും. ചിത്രയും സന്തോഷ് കേശവും കൂടി പാടിയ, ഔസേപ്പച്ചൻ സംഗീതം നൽകിയ ഡാർലിംഗ് ഡാർലിംഗ് എന്ന സിനിമയിലെ പ്രണയ സൗഗന്ധികങ്ങൾ. ഇതെങ്ങനെയാണ് പ്ലേ ചെയ്യാതിരിക്കാൻ സാധിക്കുക അല്ലെ? ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര.

ജയറാമേട്ടൻ ഏറ്റവും ആപ്റ്റായ ശബ്ദം. അങ്ങനെയാണ് സെറ്റുകളിൽ സന്തോഷ് കേശവ് എന്ന ഗായകന്റെ ശബ്ദത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഈ പാട്ടും അവിടെ ഉണ്ടായി. ഒരു ടഫ് കോമ്പോസിഷൻ ആയിരുന്നു സന്തോഷ് കേശവ് എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട്. ഒരു ഡ്യുവൽ വോയിസ് രണ്ട് ട്രാക്കിൽ പാടി. ഈ രണ്ട് ട്രാക്കിൽ പാടുമ്പോൾ സാധാരണ ആ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, എന്താണ് ഈ വോയിസ് ഇച്ചിരി ഹസ്കി ആയിട്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഹസ്കി ആയിരിക്കുന്നതല്ല, രണ്ട് ട്രാക്കിൽ പാടിയ ഒരു പാട്ടായതുകൊണ്ടാണ് ഈ പാട്ടിനൊരു ഹസ്കിനെസ് തോന്നുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മയിലാടും കുന്നിന്മേൽ എന്ന പാട്ടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സന്തോഷ് കേശവും ഗോപിക പൂർണിമയും ചേർന്ന് രമേശ് നായരുടെ വരികൾ, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും എന്ന സിനിമയിലെ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM, നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

സംഗീത സംവിധായകരും വ്യത്യസ്തമായാണ് ഓരോ പാട്ടുകളെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ വ്യത്യസ്തമായ ഒരു പാട്ട് തന്നെയായിരുന്നു എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത മഴനിലാവിന്റെ ചിറകുകളിൽ എന്ന പാട്ട്. എന്നാൽ സന്തോഷ് കേശവ് എന്ന ഗായകന്റെ ആത്മവിശ്വാസം എം ജി രാധാകൃഷ്ണൻ എന്ന കമ്പോസറിലായിരുന്നു. കാരണം അദ്ദേഹം ഗായകരെ പരിപൂർണമായി വിശ്വസിച്ചിരുന്നു. ഒരാൾ നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ 100 200% കൊടുക്കാൻ തോന്നുന്ന ആ അവസ്ഥയിലാണ് എം ജി രാധാകൃഷ്ണന്റെ പാട്ട് സന്തോഷ് കേശവ് എന്ന ഗായകൻ പാടിയത്. മേഘസന്ദേശം എന്ന സിനിമയിൽ രമേശൻ നായരുടെ വരികൾക്ക് സന്തോഷ് കേശവിന്റെ ആലാപനം. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകാരനാണ് എഴുത്തുകാരനാണ് സിനിമയെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അങ്ങനെ വേണം സന്തോഷ് കേശവ് എന്ന ഗായകനെ പറ്റി ഇപ്പോഴും പറയാൻ. എന്തായാലും ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ അവസാനത്തെ പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേരി ആവാസ് സുനോ എന്ന സിനിമ. എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകന് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടുകാരൻ കൂടിയാണ് സന്തോഷ് കേശവ്. അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകളിൽ പാടിയെങ്കിലും ഈ പാട്ട് അധികം പേർ കേൾക്കാൻ സാധ്യതയില്ല. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം, സന്തോഷ് കേശവ് ആലപിച്ച അന്നൊരു നാൾ എന്ന പാട്ടാണ് അവസാനമായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കുന്നത്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.